സുഹൃത്തുക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 15 2026 ഒക്ടോബർ 1 വ്യാഴാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: പലതും യദങ്ങൾ തിങ്ങി വിളങ്ങണ കേരള നാടല്ലേ നാടല്ലേ.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8:30 മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 1. സുപ്രീം കോടതിയുടെ ആദ്യകാല രൂപമായ ഫെഡറൽ കോടതി നിലവിൽ വന്നതും ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നതും BSNL നിലവിൽ വന്നതുമൊക്കെ ഒരു ഒക്ടോബർ 1. ഒക്ടോബർ 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 1.

0: സുപ്രീംകോടതിയുടെ ആദ്യകാല രൂപമായ ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1937 ഒക്ടോബർ 1-നായിരുന്നു. ഇന്ന് ചൈനയുടെ ദേശീയ ദിനം. റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1-നായിരുന്നു. ഭാഷാടിസ്ഥാനത്തിലെ ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1-നായിരുന്നു. ക്യാമറൂണുകളിലേച്ച് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ക്യാമറൂൺ നിലവിൽ വന്നത് 1961 ഒക്ടോബർ 1-നായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയുമായ ആനി ബസന്റെ ജന്മദിനമാണ് ഇന്ന്. 1847 ഒക്ടോബർ 1-നാണ് ആനി ബസന്റ് ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റുമായിരുന്നു ആനി ബസന്റ്. കാർൾ മാക്സ് ഡാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചത് 1867 ഒക്ടോബർ 1-നായിരുന്നു. ക്രൊയേഷ്യൻ ആഭ്യന്തര യുദ്ധസമയത്ത് ഡുബ്രോണിക് ദ്വീപ് യുഗോസ്ലാവിയ പിടിച്ചെടുത്തത് 1991 ഒക്ടോബർ 1-നായിരുന്നു. BSNL നിലവിൽ വന്നത് 2000 ഒക്ടോബർ 1-നായിരുന്നു. പാവങ്ങളുടെ പടത്തലവനെന്ന് അറിയപ്പെടുന്ന AKG എന്ന ആയില്ലത്ത് കുറ്റേരി ഗോപാലൻ നമ്പ്യാർ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനും ഇന്ത്യൻ പാർലമെന്റിലെ പ്രഥമ പ്രതിപക്ഷ നേതാവുമായിരുന്ന AKGയുടെ ജന്മദിനമാണ് ഇന്ന്. 1904 ഒക്ടോബർ 1-ന് കണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-ന് ആരംഭിച്ച ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ യു പി എസ് സി ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. യു പി എസ് സിയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ് മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990-നും 2023-നുമിടയിൽ രാജ്യത്തെ മാതൃമരണ നിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ DADയുടെ വിവിധ IT പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി സമൂഹമാധ്യമക്കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മു കശ്മീരിലെ ചിനാബ് അഞ്ചിഗഡ് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിനെ കുറിച്ചാണ്.
1: കഴിഞ്ഞ വർഷം June 6 ചെനാബ് അഞ്ചിഗാഡ് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മു കശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന

0: നാഴികക്കല്ലുകളുമായാണ് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ രണ്ട് പാലങ്ങളും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചി പാലം. ദുഷ്കരമായ ഭൂപ്രദേശം, ആഴമേറിയ മലയിടുക്കുകൾ, മോശം കാലാവസ്ഥ എന്നിവ അതിജീവിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വന്നു.
1: വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ KM സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ UBU മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രണ്ടാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ 1 വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35th ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീമിനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹിൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീമിനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 കിലോ വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോ വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്താണ്.

0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് ചെസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ വീണ്ടും. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവയും 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് യു പി എസ് സി ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ഭാരത് മണ്ഡപത്തിൽ ശതാബ്ദി സമാരോഹ് മന്ദൻ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ വിവിധ ഐ ടി സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ആർമി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സക്ഷം പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കുക, പേയ്മെന്റ് റൂട്ടിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻഡറോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
2: Ayushman Bharat PMJAY is the world's largest government funded health assurance scheme providing a health cover of 500,000 per family per year. The scheme now covers more than 600 million beneficiaries.
0: റാബി വിളകൾക്ക് 2027-28 വിപണന അളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓഗസ്റ്റ് 13 നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. ബാങ്കേഴ്സ് ബുക്കിന്റെ ഡിജിറ്റൽ രേഖകൾ തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന വിളംബര ജാഥ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ തീരദേശ ദൌത്യം നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 767 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2031 വരെ നടപ്പാക്കും. തീരദേശ മേഖലകളുടെ പ്രതിരോധശേഷിയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ശ്രീ യാദവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീൻ അപ്പിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2006-2008 കാലഘട്ടത്തിലെ അമിതമായ വായ്പാ വിതരണത്തെ തുടർന്ന് തകർച്ചയിലെത്തിയ ബാങ്കിംഗ് മേഖലയെ വീണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിച്ചതോടെ രാജ്യത്തെ ക്രെഡിറ്റ് വളർച്ച 18.8% ഉയർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വച്ഛതാ സേ സമൃദ്ധി സന്ദേശമുയർത്തിക്കൊണ്ട് നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനിന്റെ ഭാഗമായി MPED നെറ്റ് ഫിഷിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഹാർബറിൽ നിന്നുള്ള 50-ലധികം പേർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ദേശീയതല സഫായി മിത്ര സുരക്ഷാ ഏവം സമ്മാൻ ശിവർ സംഘടിപ്പിച്ചു. നമസ്തേ പദ്ധതി കേന്ദ്ര ക്ഷേമസഹായങ്ങൾക്കപ്പുറം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്നലെ ലഭിച്ചത്. ബോക്സിംഗിൽ 2ഉം ഗുസ്തിയിൽ 1 വെങ്കലവും ഇന്നലെ ലഭിച്ചു. ഗുവാഹത്തിയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാമ്പ്ബെൽ, ഷായ് ഹോപ്പ്, അമീർ ജംഗു എന്നിവർ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 27 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 133 പന്തിൽ നിന്ന് പുറത്താകാതെ 223 റൺസും രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസും നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ്കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി OJ ജനീഷ്, ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെടുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർ വാതകവും പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. അതേസമയം BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മാരാർജി ഭവന് നേരെയും കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തിയതായി ആരോപണമുണ്ട്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച

0: പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

hospitals. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: Radio Santhanam 90.4 FM il ippol kelkam Gramabhangi, tayaraki avadhrippikkunnathu RJ Sreelakshmi, sangeethika sahayam Adarsh Ajay.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.

ഗ്രാമീണ ജീവിതത്തിന്റെ ഓർമ്മകളും നന്മയും പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. ഗ്രാമം എന്നത് വെറും ഒരു സ്ഥലം മാത്രമല്ല, തനതായ ഭാഷാശൈലികൾ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ, തൊഴിൽ രീതികൾ, സാമൂഹിക ബന്ധങ്ങൾ മുതലായവ ചേർന്നൊരു ജീവിത ലോകമാണത്. അതിനാൽ തന്നെ ഗ്രാമം എന്നത് പ്രകൃതിയോട് ചേർന്ന സാമൂഹിക ബന്ധങ്ങൾ ശക്തമായ ലളിതമായ ജീവിതശൈലി തുടരുന്ന പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പ്രഭാതത്തിനും മധ്യാഹ്നത്തിനും സായാഹ്നത്തിനും ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ടാകും. ഇളം വെയിലും ചെറുകാറ്റും ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്ന ആ സായാഹ്നത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ?

0: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാട്ടുവഴികളിലെ സായാഹ്നത്തെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവരോടായി പങ്കുവെക്കുന്നത്. പ്രഭാതത്തെ പോലെ സായാഹ്നങ്ങളിലും ഗ്രാമാന്തരീക്ഷം ശബ്ദമുഖരിതമായിരിക്കും. കുട്ടികളുടെ കളിച്ചിരികളാൽ സമ്പന്നമായിരിക്കും. ഏവരും തിരികെ വീടണയാനുള്ള തിരക്കിലായിരിക്കും. എന്നാൽ സ്കൂള് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് സായാഹ്നങ്ങൾ അടുത്ത ഒരധ്യായം ഒരുക്കി വെച്ചു. അവിടെ അവർ കളിച്ചുല്ലസിച്ചു, സ്വറ പറഞ്ഞിരുന്നു, വിശേഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ മനോഹരമായൊരു സൗഹൃദവും സഹകരണവും വളർത്തിയെടുത്തു. വൈകുന്നേരങ്ങളിൽ കവലകളിലെ വലിയ ആലിൻ ചുവടുകളിലും തോട്ടുവക്കത്തെ കലിങ്കിലുമൊക്കെ ആളുകൾ ഒത്തുകൂടിയിരുന്നു. ചിലർ വഴിയെ പോകുന്നവരെയൊക്കെ വെറുതെ എന്തെങ്കിലും പറയും. ചിലർക്ക് പറയാനുള്ളത് അന്താരാഷ്ട്ര കാര്യങ്ങളാകും. ചിലർ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് പറയും. ചിലർ തങ്ങളുടെ സൗഭാഗ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചിലർ തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും ആവലാതികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസത്തെ പതിവ് ചർച്ചകൾ നടക്കുന്ന മറ്റൊരിടമാണ് അങ്ങാടിയിലെ ചായക്കടകൾ. നല്ല രുചിയുള്ള ഭക്ഷണത്തിന് പുറമെ ചിലപ്പോൾ കൈപ്പേറിയ ചർച്ചകളും അവിടെ നടക്കാറുണ്ട്. സമാധാനപരമായ സ്നേഹത്തിനും സഹകരണത്തിനുമൊപ്പം ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് മണ്ണിന്റെ ഗന്ധവും പുതുമഴയുടെ ഓർമ്മയുമായി നെൽപ്പാടങ്ങളിലൂടെ വീശിയെത്തുന്ന കാറ്റും കൂടണയാൻ വെമ്പുന്ന കിളികളുടെ കലപില ശബ്ദവും എല്ലാത്തിനും മൂകസാക്ഷിയായി സ്വച്ഛമായി ഒഴുകുന്ന പുഴയുടെ താളവുമൊക്കെ തന്നെയാണ്. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഇടവഴികൾ വൃത്തിയാക്കാൻ അമ്മമാർ ഉത്സാഹിച്ചു. മുറ്റമടിക്കുന്ന ശബ്ദത്തിനിടയിൽ വർക്കിച്ചേട്ടൻ പാടത്തു നിന്ന് കാളയുമായി പോകുന്ന ശബ്ദവും കേൾക്കാം. കഴുത്തിലെ മണി കിലുക്കി കിലുക്കിയാണ് കാളയുടെ നടപ്പ്. സന്ധ്യയായാൽ ഗ്രാമം മുഴുവനും ഭക്തിസാന്ദ്രമാകും. അച്ഛന്റെ കയ്യിലെ കടലാസ് പൊതിയും പ്രതീക്ഷിച്ച് ഉമ്മറത്തിരുന്ന് നാമം ജപിച്ചിരുന്ന കുട്ടിക്കാലം നിറയെ മധുരവും വേദനയും തരുന്ന ഒരു നനുത്ത ഓർമ്മയാണ്. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളെ സാക്ഷിയാക്കി സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് മറയുമ്പോൾ ഒരു സുവർണ ചിത്രമായി ഗ്രാമം മാറുന്നു. മനസ്സിൽ വിരിയുന്ന അത്തരം ശുഭസായാഹ്നങ്ങളുടെ സുന്ദര ചിത്രത്തോടുകൂടി ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558

0: 7785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
0: ലോകപ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

എത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NIC

സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇന്ത്യൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ടുക്കൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വിമാസഖി.

0: എൽഐസി ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും എൽഐസിയും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
1: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ?
0: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അങ്ങനെ ഒക്ടോബർ 1 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു മാറ്റങ്ങളോട് കൂടിയാണ് ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്താം. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ടീച്ചറെ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്. ശ്രീലക്ഷ്മി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് സമയം തികയത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? കുറേ കാര്യങ്ങളാണ്
0: കടമെടുത്താലോ സമയം
1: അങ്ങനെ ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാവരും ഇങ്ങനെ ഇന്ന് രാവിലെ ആരാണ് നമുക്ക് ലൈവിൽ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ആകാംക്ഷയൊക്കെ മാറി കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ഞങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കൂ. 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കൂ അല്ലേ?
0: അതെ, ടീച്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കുസൃത ചോദ്യമൊക്കെ പ്രതീക്ഷിക്കും.
1: ഇന്ന് അടിപൊളി ചോദ്യമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
0: ഞാൻ പറഞ്ഞില്ല ആൻസർ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ എനിക്ക് തോന്നുന്നു, ഞാനപ്പോൾ ടീച്ചറോട് പറയുകയാണ്, ഇത് ആരും ചിലപ്പോൾ ആൻസർ പറയണം എന്നില്ല. പെട്ടെന്ന് ഞാൻ മാറ്റി പറഞ്ഞു കേട്ടോ, കാരണം നമ്മളിങ്ങനെ ആരും പറയില്ല എന്ന് പറയുന്ന പല ആൻസറും നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ നിസ്സാരം പോലെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയുക എന്ന്.
1: എല്ലാത്തിനും ഉത്തരമുണ്ട്,
0: എല്ലാത്തിനും ഉത്തരമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുസൃത ചോദ്യമൊക്കെ ആയിട്ടാണ് ഇന്ന് പ്രീത ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു എന്താ, ടീച്ചർ വരുന്ന ദിവസം നമുക്കൊരു ആകാംക്ഷയാണ് ഇന്നെന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരു നല്ല ഒരു കുസൃത ചോദ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കുസൃത ചോദ്യം കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് വെച്ചാൽ ആ ആൻസർ വേണം അയക്കണം. അപ്പൊ കുറച്ചും കൂടി രസകരമായിട്ട് നമുക്ക് ആ ഒരു കൊണ്ടുപോകാൻ പറ്റിയൊരു കുസൃത ചോദ്യമാണ്.
1: അപ്പൊ അതിന് വേണ്ടിട്ട് അവരിച്ചിരി വെയിറ്റ് ചെയ്യട്ടെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുസൃത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ? എല്ലാ ദിവസവും രാവിലെ നമ്മളൊരു നല്ല കാര്യം കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുക അല്ലെ, എന്തെങ്കിലും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ ആ ദിവസം നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നാറുണ്ട് അല്ലെ? ഇന്നും അങ്ങനത്തെ ഒരു ദിവസം ആയിരിക്കട്ടെ. അത് പ്രത്യേകിച്ച് ഇന്ന് ഒരു 1-ാം തീയതിയാണ്, ഒക്ടോബർ 1-ാം തീയതി. അപ്പോൾ ഒരു പുതിയ മാസം തുടങ്ങുകയാണ്. നമ്മൾ ഈ മാസം, കഴിഞ്ഞ മാസം നമുക്ക് ചെയ്യാൻ പറ്റാതെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ മാസം ചെയ്യണം. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഇയർ ആയി, ന്യൂ ഇയർ സെലിബ്രേഷൻ
0: ക്രിസ്മസ് ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ ഇങ്ങനെ ആഘോഷങ്ങളുടെ ഒരു നീണ്ട നിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇനി പൂജ വെപ്പും പൂജയെടുപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോസിറ്റീവ് തോട്ടിലേക്ക് പോകാം അല്ലേ?
0: അതെ.
1: അപ്പൊ ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് തോട്ട് ഇതാണ്, നമ്മൾ നല്ല ലിസണേഴ്സ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ ശ്രീലക്ഷ്മി, പണ്ടത്തെ കാലത്ത് ഈ നാട്ടുമ്പുറങ്ങളിലെല്ലാം ഈ ചുമട് താങ്ങികൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
0: നമ്മളിങ്ങനെ
1: കേട്ടിട്ടുണ്ട് അല്ലേ?
0: കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പല ചിത്രങ്ങളിലും നമ്മൾ ഇതിന്റെ ഒരു കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ആ ചുമട് താങ്ങി ഉപയോഗിക്കുന്ന പല ഇങ്ങനെ സിനിമകളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്.
1: ചുമട് താങ്ങി വെച്ചോ?
0: അല്ല, അതിന് പുറത്ത് കയറി ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
1: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പിന്നെ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവലിംഗ് എന്ന് പറയുന്ന നമുക്ക് ഇത്രയും വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ആളുകളും പ്രത്യേകിച്ചും ഈ തലയിലൊക്കെ ചുമന്ന സാധനങ്ങളുമായിട്ട് നടക്കുക, അതുപോലെ തന്നെ കാളവണ്ടികളിലൊക്കെ പോവുക, അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വിശ്രമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരങ്ങളുടെ ഒരു തണുപ്പിൽ അവർ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ ആ സമയത്ത് ഇവരുടെ തലയിലിരിക്കുന്ന ഈ വലിയ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് നിന്നുകൊണ്ട് തന്നെ ഈ ഭാരം ഇതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് അവരവിടെ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ടായിരിക്കും പിന്നീട് നടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ചുമട് താങ്ങികൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കണ്ടിരുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടി ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു വശം നമ്മളിപ്പോൾ ഒരു മോഡേൺ ലോകത്ത് നമ്മൾ കൊണ്ടുവന്നു. കാരണം ഈ ചുമട് താങ്ങികൾ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു ഒരു കംഫർട്ടുണ്ട്
0: അല്ലെ, ആശ്വാസം നേരത്തേക്കാണെങ്കിൽ.
1: അതെ അതെ. അപ്പോൾ അങ്ങനെ നമുക്ക് മനുഷ്യരെയും ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ പല തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്, ഇടപഴകാറുണ്ട്, ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകളെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സമാധാനം തരുന്നവരാണ്, സമാധാനം തരാത്തവരും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോ

0: കൂടെ കേട്ടിരുന്ന് നമുക്കൊരാശ്വാസം തരുന്നവർ. അത് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ അത് മറ്റൊരാളോട് പോയി പറയത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ സത്യമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടും. ഈ നമുക്കൊട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ അവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. അപ്പോൾ അവരോട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് തുറക്കാനായിട്ട് തോന്നാറുണ്ട്. കാരണം ഇവർക്ക് നമ്മളെ അറിഞ്ഞുകൂടാ, ഇവരെ ഇനി നമ്മളെ കാണാനും പോകുന്നില്ല.
1: അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ പറയായിരിക്കാം, പക്ഷെ നമ്മളെക്കുറിച്ച് ബാക്കിയുള്ള വേറൊരു കാര്യങ്ങളും ചിലപ്പോൾ ഒരു സ്ഥലം നമ്മൾ പറഞ്ഞിരിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയില്ല. പക്ഷെ നമ്മളുടെ ചിലപ്പോൾ ഒരു ഒരു പോയിന്റ് ആണത്, നമ്മൾ അത്രത്തോളം ഡിസപ്പോയിൻമെന്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മളുടെ ആ ഒരു മനസ്സ് ചിലപ്പോൾ നമ്മൾ ഒരു മറ്റൊരാൾക്ക് മുമ്പിൽ തുറക്കുന്നതെന്ന് പറയുന്നത്.
0: അപ്പോൾ നമുക്കത് അവരോട് പറയുമ്പോൾ അവർ നമ്മളെ നന്നായിട്ട് കേട്ടിരിക്കുക എന്ന്, ഒരാൾ നമ്മളെ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു ക്ഷമയൊന്നുമില്ല, സമയവുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അവർ ധൃതി പിടിച്ച് ചിലപ്പോൾ അപ്പോൾ കേൾക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ പറ്റി കണക്ട് ചെയ്ത് അവരവരുടെ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, നമുക്ക് പറയാനൊരു അവസരം തരാതെ. അപ്പോൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നല്ല ലിസണേഴ്സ് ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ ആരെങ്കിലും ഇതുപോലൊരു കാര്യമൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ സമാധാനത്തോടെ കുറച്ച് നേരം കേട്ടിരിക്കുക. കാരണം അത് അവർക്ക് കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ നമ്മൾ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ഈ ചുമട് താങ്ങിയുടെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനുഷ്യർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല ലിസണേഴ്സായിട്ട് മാറി മനുഷ്യർക്ക് നമുക്ക് സമാധാനമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശ്രോതാക്കളോട് ഇന്ന് നമുക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്, ബി ഗുഡ് ലിസണേഴ്സ് അല്ലേ, നല്ല ലിസണേഴ്സ് ആയിട്ട് മാറുക.
1: ഹ്യൂമൻ ഹൊറിഗല്ലൂ എന്ന് പറയുന്നത്,
0: ഹ്യൂമൻ ഹൊറിഗല്ലൂസ് പോലെ നമ്മൾ നല്ല ലിസണേഴ്സ് ആയിട്ട് നമ്മളെ അടുത്ത് സമാധാനം തേടി വരുന്നവരെ നമ്മൾ കേൾക്കാനായിട്ടുള്ള ഒരു ക്ഷമ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് തോട്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ബി ഗുഡ് ലിസണേഴ്സ് അല്ലേ. അപ്പോൾ ഓൾറെഡി നല്ല ലിസണേഴ്സ് ആയിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അവരെല്ലാം നമുക്ക് മെസ്സേജസ് അയച്ചോട്ടെ, ഞാൻ നല്ലൊരു ലിസണറാണ് എന്നുള്ളവരെല്ലാം നമുക്കൊരു തംസപ്പ് അയച്ചോളൂ അല്ലേ. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
1: അതെ, തീർച്ചയായിട്ടും നമുക്കത് നമുക്ക് ഈ ലോകത്തോട് വിളിച്ച് പറയാം.
0: അതെ അതെ അതെ.
1: അപ്പം എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കേണ്ട നമ്പർ ഇതാണ്, 8484857785. അപ്പോൾ ടീച്ചറെ, ഇന്ന് October 1 ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ നമുക്ക് തികയുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അത്രത്തോളം വിശേഷങ്ങളുള്ളൊരു ദിവസമാണ്. മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു മാസം, ഒരു ദിവസം കൂടിയാണ് ഈ October 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടല്ലേ നമ്മളിങ്ങനെ.
0: അതെ അതെ. നമുക്കിന്ന് ശ്രീലക്ഷ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ?
1: പിന്നെ
0: കഴിച്ചു. അപ്പോൾ
1: ഹെൽത്തി ആയിട്ടാണ് നമ്മൾ രാവിലെ വന്നിരിക്കുന്നത്.
0: അതെ. അപ്പോൾ
1: ഹെൽത്തി ഫുഡ്
0: ശ്രീലക്ഷ്മിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിലുള്ളവരുടെ, അല്ലെ, കേരളം അല്ല എല്ലായിടത്തും ഉള്ള ഒരു പ്രത്യേകതയാണ്, നമ്മളൊരു കോഫി ഓർ ടീ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. ചിലർക്ക് ടീ ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് കോഫി ആയിരിക്കും. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് കോഫിയാണോ ചായയാണോ ഇഷ്ടം?
1: എനിക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടം.
0: കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പോൾ നല്ലൊരു കോഫി അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ, നല്ല മണമൊക്കെ ഉള്ള അല്ലേ, നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കോഫി നമുക്ക് കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് എന്താണ് അങ്ങ് ഹാപ്പി ആവും നമ്മൾ അല്ലേ. രാവിലെ നല്ലൊരു കോഫി കിട്ടുകയാണെങ്കിൽ
1: അതെ. അത് ഇപ്പോൾ എന്തെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ മ്യൂറൽ പെയിൻറിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ രമണി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് യാത്രയൊക്കെ ചെയ്ത്, ഒരുപാട് യാത്രയില്ല പക്ഷെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞിങ്ങനെ ക്ഷീണിച്ച് ചെല്ലുന്ന സമയത്ത് ഒരു കോഫി കിട്ടും. ആ ഒരു കോഫി കുടിക്കുമ്പോ എനിക്കറിയില്ല, പെട്ടെന്ന് എന്റെ മുഖം ഇങ്ങനെ വിടർന്നാണ് വരും. എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് ആ ഒരു കോഫി കുടിക്കുമ്പോൾ. ഒരു കോഫിക്ക് ഇത്ര മാറ്റം മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കും.
0: അതെ അതെ അതെ. അതുപോലെ തന്നെ കോഫി കുടിക്കുമ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വലിയ ഗ്ലാസ്സിൽ ചിലപ്പോൾ നമുക്ക് നിറയെ കോഫി ഇങ്ങനെ തരും, അതിലും എനിക്കിഷ്ടം ഒരു ചെറിയ ഗ്ലാസ്സിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള ഒരു കോഫി മതി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഈ വലിയൊരു ഗ്ലാസ് നിറയെ നമുക്ക് കുടിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു കോഫി, അതൊരു ഫിൽറ്റർ കോഫിയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ ഇന്നിപ്പോൾ ഈ കോഫിയുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്താണെന്ന് അറിയാവോ? ഇന്ന് കോഫി ഡേ ആണ്, October 1 കോഫി ഡേ ആണ്. അപ്പം ഈ നമ്മൾ ഒരു ഗ്ലാസ് കോഫി നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഈ കാപ്പിയുടെ ചരിത്രത്തിനെ പറ്റി ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് സുഖമായിട്ട് അങ്ങ് പോകത്തല്ലേ
1: ഉള്ളൂ.
0: പക്ഷെ ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കോഫിയുടെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കോഫി വന്നത്, എങ്ങനെയാണ് പിന്നീട് അത് നമ്മളുടെ ഇഷ്ടമുള്ളൊരു പാനീയമൊക്കെ ആയിട്ട് മാറിയത്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പണ്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു, എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിക്കൊക്കെ അത്ര പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും ഇന്ത്യൻ കോഫി

0: ഹൗസസ് നമുക്ക് അങ്ങനത്തെ ഒരു ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ കൊല്ലത്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇപ്പം അത് കൊല്ലത്ത് ഇപ്പോൾ വർക്കിംഗ് അല്ല, നേരത്തെ ഇന്ത്യൻ കോഫി ഹൗസ്
1: തിരുവനന്തപുരത്തൊക്കെ
0: ഉണ്ട്, വേറെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പം ഇന്ത്യ കാപ്പിയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സൂഫി വിശുദ്ധരുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ലോകമെമ്പാടും ഈ കാപ്പിയുടെ ഒരു ഇഷ്ടം പടർന്നു കയറിയതിൻ്റെ ചരിത്രത്തിൽ അതുപോലെ ഇന്ത്യക്കുള്ള സ്ഥാനവും വളരെ വലുതാണ്. അപ്പം അതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ബാബ ബുദാനും അതുപോലെ തന്നെ 7 കാപ്പിമണികളുടെ ഒരു രഹസ്യ യാത്രയുമാണ് ഈ കാപ്പിയുടെ ചരിത്രം എന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അപ്പം അതിൻ്റെ കഥ ഇങ്ങനെയാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ഏകദേശം 1670 ഇന്ത്യയിലേക്ക് കാപ്പി എത്തിയത്. അപ്പം ശരിക്കും കാപ്പി ഇന്ത്യക്കാരനല്ല കേട്ടോ, വിദേശിയാണ്, ഇവിടേക്ക് വന്നതാണ്.
1: സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പം അക്കാലത്ത് യമനിലെ മോക്ക എന്ന് പറയുന്നൊരു തുറമുഖമായിരുന്നു ലോകത്തിലെ കാപ്പി വ്യാപാരത്തിൻ്റെ സ്ഥിരാ കേന്ദ്രം എന്ന് പറയുന്നത് യമനിൽ. അപ്പോൾ യമൻ ഭരണാധികാരികൾ തങ്ങളുടെ കാപ്പിത്തോട്ടങ്ങളുടെ കുത്തക സൂക്ഷിക്കുന്നതിനായിട്ട് കാപ്പി പരിപ്പുകൾ പുറത്തേക്ക് കയറ്റി അയക്കുന്നതിനോ അതുപോലെ തന്നെ ജീവനുള്ള വിത്തുകൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനോ കർശനമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇവർ ഈ കാപ്പി ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ അഥവാ അവർ കാപ്പി കൊണ്ടുപോകണമെങ്കിൽ അത് വറുത്തിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് കൊണ്ടുപോയി നമുക്ക് മുളപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അവരതിൻ്റെ ഒരു കുത്തക അവർ സൂക്ഷിച്ചിരുന്നു. അപ്പം അവർ ഈ മുളയ്ക്കാത്ത രീതിയിൽ ഒന്ന് ഈ വറുക്കുക അല്ലെങ്കിൽ തിളപ്പിക്കും, ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു കാപ്പി പരിപ്പുകൾ അവർ കയറ്റി അയച്ചിരുന്നത്. അപ്പം ഈ കർശനമായിട്ടുള്ള ഈ നിയന്ത്രണങ്ങൾക്കിടയിലാണ് സൂഫി സന്യാസി, അപ്പം അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ബാബ ബുദാൻ എന്ന് പറയുന്നൊരു സൂഫി സന്യാസി മെക്കയിലേക്കുള്ള ഒരു തീർത്ഥാടനത്തിനിടയിൽ യമൻ സന്ദർശിക്കുന്നത്. അപ്പം അറേബ്യൻ കാപ്പിയുടെ രുചിയും ഉന്മേഷമൊക്കെ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു, അദ്ദേഹം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാപ്പി കുടിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇന്ത്യയിലേക്ക് ഈ അത്ഭുത പാനീയം കൊണ്ടുവരണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഇതെങ്ങനെ കൊണ്ടുപോകും, ഇവർ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ചെക്കിങ്ങിനൊക്കെ ശേഷം ഇവർക്കൊരിക്കലും നമുക്ക് ഈ കാപ്പി കുരു ശരിക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ യമനിൽ നിന്ന് മടങ്ങുമ്പോൾ ആരുടെ കണ്ണിലും പെടാതെ തൻ്റെ താടിയെല്ലിനോട് ചേർത്ത് അദ്ദേഹം 7 പച്ച കാപ്പി മണികൾ ഒളിപ്പിച്ച് കടത്തി. അദ്ദേഹത്തിൻ്റെ താടി രോമത്തിൽ അദ്ദേഹം 7 കാപ്പി മണികൾ ഒളിപ്പിച്ച് വെച്ച് കടത്തി എന്നാണ് ചരിത്രവും ഐതിഹ്യമൊക്കെ പറയുന്നത്. അങ്ങനെയാണ് കാപ്പി ഇന്ത്യയിലേക്ക് വന്നത്. പിന്നീട് അത് ഇവിടെ കൊണ്ടുവന്ന് മുളപ്പിച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ നാട്ടിൽ തിരിച്ചെത്തിയ ബാബ ബുദാൻ എന്ത് ചെയ്തെന്നറിയാവോ, അന്നത്തെ മൈസൂർ പ്രവിശ്യയിലുള്ള ചന്ദ്രഗിരി മലനിരകളിൽ ഈ 7 കാപ്പി മണികൾ മണ്ണിൽ പാകി. പിന്നീട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ബാബ ബുദാൻ ഗിരി എന്നാണ് ആ സ്ഥലത്തിനെ പിന്നീട് അറിയപ്പെടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരു സന്യാസിയുടെ ആശ്രമത്തിന് ചുറ്റും വളർന്ന ചെറിയ കാപ്പിത്തോട്ടം പിൽക്കാലത്ത് ഇന്ത്യയിലെ കാപ്പി കൃഷിയുടെ ഉറവിടമായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ ഇതൊരു മതപരവും ഔഷധപരവുമായിട്ടുള്ളൊരു ഒരു സസ്യമായിട്ടാണ് ആളുകൾ കണ്ടത്. പിന്നീടാണ് ഇത് എല്ലാവരും കാപ്പി അങ്ങോട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആരംഭത്തോടെ ബ്രിട്ടീഷുകാർ പിന്നീട് കാപ്പി കൃഷിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അങ്ങനെ കൂടുതൽ വ്യാപകമായിട്ട് നമ്മൾ കൃഷി ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കർണാടകയിലെ ചിക്കമംഗ്ലൂരു മേഖലയിലും തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലും ബ്രിട്ടീഷ് പ്ലാന്റർമാർ വലിയ തോതിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കാപ്പിത്തോട്ടങ്ങളൊക്കെ ആരംഭിച്ചു. ആധുനിക രീതിയിലുള്ള കാപ്പി എസ്റ്റേറ്റുകളുടെ തുടക്കമൊക്കെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ കേരളത്തിൽ വയനാട്, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ മലയോര ജില്ലകളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കാപ്പി വ്യാപകമായിട്ട് കൃഷി ചെയ്തു. പിന്നീട് വയനാടിൻ്റെ മണ്ണും കാലാവസ്ഥയും കാപ്പി ഉൽപ്പാദനത്തിന് മികച്ചതാണെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതോടെ നിരവധി തോട്ടങ്ങൾ രൂപം കൊണ്ടു. ഇന്നും കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ കാപ്പിക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാപ്പി കുടിച്ചപ്പോൾ ഇതുമെല്ലാം അറിഞ്ഞോ? ബാബ ബുദാൻ ഇങ്ങനെ അവിടുന്ന് ഒളിപ്പിച്ചു കൊണ്ടുവന്ന കാപ്പിക്കുരുവാണ് പിന്നീട് നമുക്ക് കാപ്പിത്തോട്ടങ്ങളൊക്കെ
1: അല്ലേ, അതെ, നമുക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാനീയമായിട്ട് ഇന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ അതെ,
1: ഇന്റർനാഷണൽ കോഫി ഓർഗനൈസേഷൻ ആണ് 2014 October 1 അന്താരാഷ്ട്ര കോഫി ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്കൊരു കോഫി കുടിച്ചുകൊണ്ട് വേണമെങ്കിൽ ആരംഭിക്കാം അല്ലേ?
0: അതെ അതെ അതെ. അതുപോലെ തന്നെ നമ്മൾ ശ്രീലക്ഷ്മി കോഫിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്കുണ്ട് അല്ലേ, നമുക്കറിയാം. അതിന് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ആ വെയിറ്റർമാരുടെ ഒരു ഡ്രസ്സാണ്, പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ട്
1: നമ്മളത് കാണാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കും അല്ലേ. നല്ല രസമാണ് അവരുടെ ആ ഒരു എന്താ കോസ്റ്റ്യൂംസ് ഒക്കെ കാണാൻ.
0: അതെ അതെ, അവരുടെ ആ ഒരു പ്രത്യേക യൂണിഫോം ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഈ പിന്നെ ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അതായത് 1940 തുടക്കത്തിലാണ് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കോഫി ബോർഡാണ് ഇന്ത്യയിൽ കാപ്പി പ്രചരിപ്പിക്കുന്നതിനായിട്ടുള്ള കോഫി ഹൗസുകൾ ആരംഭിച്ചത്. അപ്പം ആ

0: കോഫി ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ചർച്ചകൾ, അതായത് പിന്നെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ നടന്ന സ്ഥലമായിട്ടാണ് കോഫി ഹൗസിനെ അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ അവിടെ പോയിരുന്നൊരു കോഫി കുടിക്കുക എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ വൈകിട്ട് ഒന്നിച്ച് പോയിരുന്ന് കോഫി കുടിക്കുക, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു കോഫി ഹൗസ് എന്ന്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഒരുപാട് കോഫി ഹൗസസ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കൊല്ലത്തും നല്ലൊരു കോഫി ഹൗസ് ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയാവോ? ശ്രീലക്ഷ്മിക്ക് അറിയാവോ കോഫി ഹൗസ് എവിടെയായിരുന്നു എന്ന്?
1: ഇല്ല, അറിയില്ല.
0: അപ്പം നമ്മുടെ മെയിൻ റോഡിൽ, നമ്മുടെ ചിന്നക്കട മെയിൻ റോഡിൽ ആ ഒരു ബ്യൂട്ടി പാലസ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ ഒരു കട, ഇപ്പോഴും ഉണ്ട്. പഴയ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ കയറണം, അവിടെയായിരുന്നു ഈ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോളേജ് പിന്നെ ക്ലാസ് ഉണ്ടാവത്തില്ല. ഒരു വൺ അവറൊക്കെ കഴിയുമ്പോൾ ക്ലാസ് തീർന്നു, എല്ലാവരും നമ്മുടെ സമരക്കാർ വന്ന് നമ്മളെല്ലാം ഇറക്കി വിടുമല്ലോ. അപ്പോൾ ആ സമയത്ത് മിക്ക ദിവസങ്ങളിലും ഈ കോളേജിൽ നിന്ന് വന്ന് ഈ കോഫി ഹൗസിലിരുന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, ബീഫ് കട്ട്ലറ്റും വെജിറ്റബിൾ കട്ട്ലറ്റും ഒക്കെ, അതൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നത്.
1: എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ഞാൻ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ ആ ഒരു സമയം നമ്മുടെ അടുത്ത് ക്യാൻറ്റീൻ ഉണ്ട്, അപ്പം അങ്ങോട്ടേക്കാണ് ഓടാറുള്ളത്. ആ ഒരു പെട്ടെന്ന് ടീച്ചർ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്.
0: അതെ അതെ. അല്ല, പിന്നീട് നമ്മുടെ ആ ആ സ്ഥലത്ത് നിന്ന് കോഫി ഹൗസ് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ നമ്മളുടെ പഴയ നമ്മുടെ അർച്ചന ആരാധന തിയേറ്റർ ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് നാൾ അത് വർക്ക് ചെയ്തായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനി എന്നത് തിരിച്ച് വരും. അന്ന് അത് ക്ലോസ് ചെയ്തപ്പോൾ എല്ലാവരും ഒരുപാട് എന്താണ് പരാതികളൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരുന്നു, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോയത്, വീണ്ടും അത് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പരാതികളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതുവരെയും അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്ന് ഓപ്പണായി വരട്ടെ അല്ലേ. നമ്മളുടെ ആ തലപ്പാവൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പിന്നെ യൂണിഫോമൊക്കെ, പ്രത്യേക യൂണിഫോമൊക്കെ ധരിച്ച ആൾക്കാർ നമുക്ക് കൊണ്ടുവരുന്ന ആ ഒരു ചായയും കട്ട്ലറ്റും അവിടുത്തെ ഒരു മസാല ദോശയും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അത് കഴിക്കാനുള്ളൊരു ഭാഗ്യം വീണ്ടും കൊല്ലക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: നമുക്ക് ഇനി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തേടി പോവാറാണ് പതിവ് അല്ലേ. അത്തരത്തിലുള്ള ഇപ്പോൾ നമ്മളിങ്ങനെ ഫുഡാണെങ്കിലും എത്ര ദൂരം സഞ്ചരിച്ചാൽ പോലും നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഫുഡ് കഴിക്കണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിനുവേണ്ടി മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്.
0: അതെ അതെ.
1: മാത്രമല്ല ഈ കോഫി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു കപ്പ് ഓഫ് കോഫി അല്ലേ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ അവരായിട്ട് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കോഫിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവും.
0: അതെ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ പിന്നെ കേൾക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ നമുക്കൊരു ചായ കുടിക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് കുടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളൊരാളിനെ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിനെ ആയിരിക്കും അല്ലേ. അവരുമായിട്ട് കുറച്ച്, നമ്മൾ ആ കാപ്പി അല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ കോഫി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ശ്രോതാക്കളിൽ ഒരുപാട് കോഫി ലവേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അവർക്കും ഇന്ത്യൻ കോഫി ഹൗസിൽ പോയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആ കാപ്പിയോടുള്ള ഇഷ്ടം, ഫിൽറ്റർ കോഫി, അതുപോലെ തന്നെ കാപ്പിപ്പൊടി വെച്ചിട്ട് പ്രത്യേക തരത്തിലുള്ള കോഫി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും, നമ്മുടെ കാപ്പുച്ചിനോ പോലെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓർമ്മകളുള്ളവർ, ഈ നമ്മുടെ കൊല്ലത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയവരെല്ലാവരും ഇവിടെ കമോൺ അല്ലേ.
1: അപ്പോൾ
0: എല്ലാവരും മെസ്സേജ് അയച്ചുള്ളൂ.
1: ഒരു കാര്യം കൂടി പറയണം, നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ കോഫി വെച്ചിട്ട് ഇപ്പം ചിലരൊക്കെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കും, പക്ഷെ കോഫി വെച്ചിട്ട് നമ്മൾ പെയിന്റ് ചെയ്യും
0: ആണല്ലേ.
1: നല്ല മണമാണ്. അപ്പോൾ ആ കോഫി നല്ല
0: കോഫി പൗഡറാണോ?
1: കോഫി പൊടി. അപ്പോൾ അത് നമ്മളിങ്ങനെ ചൂട് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഒരു മണമൊക്കെ വരും കേട്ടോ, നല്ല മണമാണ്. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ക്യാൻവാസിൽ പെയിൻ്റ് ഒക്കെ ചെയ്യാം. കോഫി പെയിൻറിങ് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
0: ആണോ? ശരി. അപ്പോൾ കോഫി വെച്ച് പെയിൻറ് ചെയ്ത ആൾ ഇവിടെ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ കോഫി വെച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവരെ ഷെയർ ചെയ്തോളൂ. നമ്മൾ അതിനൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമാണ് ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

0: സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രീത ടീച്ചറും ആണ്. അപ്പൊ നല്ലൊരു കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നല്ലൊരു ശുഭചിന്തയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പങ്കുവച്ചു. അപ്പൊ ഇനിയും ബാക്കിയുള്ള അപ്ഡേറ്റ്സിലോട്ടൊക്കെ പോവുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു കുറേ മാറ്റങ്ങളൊക്കെ വരുന്നൊരു ദിവസം കൂടിയാണ് ഈ 1 October. അതിപ്പോ റേഷൻ കാർഡിലാണെങ്കിലും LPG യിലാണെങ്കിലും UPI യിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇങ്ങനെ വരുന്നത്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്, അതേപോലെ റീചാർജിങ്ങിന്റെ ഒക്കെ കാര്യം അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രാവിലെ വന്ന സമയത്ത് ചെറിയൊരു നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു മഴക്കോളിന്റെ ലക്ഷണമുണ്ട് അല്ലെ. അപ്പൊ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്. അതേപോലെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതേപോലെ നാളെ ഇടുക്കിയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഗവൺമെന്റിന്റെ അലേർട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കടൽ മത്സ്യത്തൊഴിലാളികളൊക്കെ അല്ലെ, അവര് ഇങ്ങനെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ, അവരൊക്കെ ഈ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് പല അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പൊ കടൽത്തീരത്ത് മാത്രമല്ല, അല്ലാതുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും അലേർട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് ഒന്ന് എടുത്തെടുത്ത് പറയുകയാണ്.
4: അതെ അതെ. അതുപോലെ ശ്രീലക്ഷ്മി, നമ്മുടെ കുസൃതി ചോദ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങ് കൊടുക്കാം അല്ലെ.
3: അതെ, ഞാനും വെയിറ്റിംഗ് ആണ്. ടീച്ചർ പറയുമ്പോ എത്ര പേര് കറക്റ്റ് ആൻസർ പറയും
4: അറിയാനായിട്ട്. അപ്പൊ നമ്മുടെ ചോദ്യം, ഇന്നത്തെ ചോദ്യം ഇതാണ്, ഒരു രസകരമായ ചോദ്യം. നിങ്ങളത് വളരെ ഫണ്ണി ആയിട്ട് തന്നെ എടുക്കണം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മാഗി നൂഡിൽസ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് മാഗി നൂഡിൽസ്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മാഗി നൂഡിൽസ് ഒക്കെ നിരോധിച്ചിരുന്നു, പക്ഷേ പിന്നീട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വാങ്ങാറുമുണ്ട്, കഴിക്കാറുമുണ്ട് അല്ലേ. അപ്പോൾ ഈ മാഗി നൂഡിൽസ് ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ, എന്നിട്ട് നമുക്ക് വാട്സപ്പിൽ നമ്മളുടെ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ആൻസർ പിടി കിട്ടും അല്ലേ. അപ്പോൾ അതിലേക്കൊക്കെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ചിന്തിക്കാം. അപ്പോൾ എന്തായാലും ഈ മാഗി നൂഡിൽസ് ഇന്ന് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനുള്ളത്.
3: എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് കൂടി വ്യക്തമാക്കണം എങ്കിൽ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം, ആ ഒരു കാരണമാണ് അതിന്റെ ഹൈലൈറ്റ്. അത് കേട്ടപ്പോഴാണ് ഞാനും ഒന്ന് എന്നുള്ള രീതിയിൽ
4: ഒരു ഞെട്ടിപ്പോയത്.
3: അല്ലെ, സത്യസന്ധമായ ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും നമ്മള് വളരെയധികം ചിലപ്പോൾ യാത്രകളൊക്കെ പോകാനാണെങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് വിശപ്പ് വന്നു, അതൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് വയറ്റിൽ ഫീൽ ആവണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു മാഗി ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അഴിച്ചിട്ട് പോവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു അത്യന്താപേക്ഷിതമായ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആണോ
4: അല്ലെ. നമ്മൾ എപ്പോഴും വെച്ചിട്ട് മാഗി വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് അല്ലെ, പെട്ടെന്നൊന്ന് റെഡിയാക്കി കഴിക്കാമെന്നുള്ള രീതിയിൽ എല്ലാ വീടുകളിലും ഉള്ള ഒരു സാധനമാണ്. അത് അത്ര ഹെൽത്തി ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല, എന്നാൽ പോലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിക്കാം അല്ലെ. അപ്പൊ എന്തായാലും ഈ മാഗി മെയിൽ ഓർ ഫീമെയിൽ, ഇതാണ് ഇന്ന് നമുക്ക് അറിയാനുള്ള ഒരു കാര്യം. അതിന്റെ റീസണും കൂടി പറയണം. അപ്പൊ അത് എല്ലാവരും ആലോചിച്ച് പെട്ടെന്ന് തന്നെ മെസ്സേജസ് അയച്ചോളൂ.
3: ടീച്ചർ ഒരു കാര്യം കൂടി പറയാണ്, ഈ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആൻസർ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതായത് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എന്തുകൊണ്ടാണ് നിങ്ങൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറഞ്ഞതിന്റെ കാരണം കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ആണ് എന്ന് പറയാം. മെയിൽ ആണ് ഫീമെയിൽ ആണ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട്
4: പറഞ്ഞാൽ പോരാ, കാരണം പറയണം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാരണമാണ് ഞങ്ങൾക്ക് പ്രധാന.

0: അതുകൊണ്ട് കാരണം പറയണം, കാരണമാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ അത് ആ ഒരു ഉത്തരം നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പൊ ഇതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു, ഞാൻ അങ്ങനെ ചിന്തിച്ചു. അത്രത്തോളം വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു അത്.
1: അപ്പോൾ നമുക്ക് വേറൊരു അറിയിപ്പ്, അത് അത്യാവശ്യമായിട്ട് നമ്മുടെ ശ്രോതാക്കൾ അറിയാനുള്ളൊരു അറിയിപ്പിലേക്ക് പോകാം. അപ്പം ആൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതും കൂടി കേട്ടോളൂ. റേഷൻ കാർഡിൻ്റെ കാര്യമാണ്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ 6 മാസമായിട്ട് റേഷൻ വാങ്ങാത്തവ മരവിപ്പിക്കാൻ ഉള്ള നടപടി ഇന്ന് മുതൽ ആരംഭിക്കും. അപ്പം റേഷൻ വാങ്ങുന്നില്ല, വെറുതെ ഇരിക്കുകയാണ് റേഷൻ കാർഡ് എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇന്ന് മുതൽ ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എത്ര പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒന്നുകിൽ റേഷൻ വാങ്ങിക്കുക, അല്ലെങ്കിൽ റേഷൻ കാർഡ് വേണ്ടാന്ന് വെക്കുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ റേഷൻ കടകളുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇന്ന് മുതലാണ് നടപടികൾ തുടങ്ങുന്നത്. 1 ഒക്ടോബർ ഓൾറെഡി നമുക്ക് നേരത്തെ അറിയിപ്പ് വന്നതാണ്, അങ്ങനെ 1 ഒക്ടോബർ ചെയ്യാൻ തുടങ്ങുമെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റേഷൻ കടകളിൽ പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, കൃത്യമായി റേഷൻ വാങ്ങുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലാത്തവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
0: കഴിഞ്ഞ 6 മാസമായിട്ട് അർഹമായ റേഷൻ ധാന്യങ്ങൾ കൈപ്പറ്റാത്ത, അതിനെ സൈലന്റ് റേഷൻ കാർഡുകൾ എന്നാണ് പറയുന്നത്, അത്തരത്തിലുള്ള കാർഡുകളാണ് ആദ്യം ഇത്തരത്തിൽ കട്ടാവുന്നത്.
1: അതെ അതെ.
0: പൊതുവിതരണ സംവിധാനത്തിലെ വിവരശേഖരം ശക്തമാക്കുന്നതിനും സജീവമല്ലാത്തതിനും അതേപോലെ തന്നെ ഒന്നിലധികം റേഷൻ കാർഡ് ഉള്ളവരെയും ഒഴിവാക്കുന്നതിനുമുള്ള സർക്കാർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി വരുന്നത്.
1: അതുപോലെ ഇന്ന് മുതൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഗാർഹിക LPGയുടെ കാര്യമാണ്. ഗാർഹിക LPG കണക്ഷനുകൾ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ സിലിണ്ടറുകൾ ലഭിക്കില്ല. ഗാർഹിക സിലിണ്ടറിന് 210 രൂപയോളം പരോക്ഷ സബ്സിഡി നൽകുന്നുണ്ടെന്നാണ് സർക്കാർ വാദം. അപ്പോൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നവരെ വാണിജ്യ നിരക്ക് നൽകേണ്ടി വരും. അപ്പോൾ അതും ഇന്ന് മുതൽ അതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ജനന മരണ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിലെ നിയമ ഭേദഗതി ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. ജനനമോ മരണമോ ഉണ്ടായാൽ 21 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം. 30 ദിവസം മുതൽ 1 വർഷം വരെ വൈകിയാൽ ജില്ലാ രജിസ്ട്രാറുടെ അനുമതി വേണം. 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിലെങ്കിൽ കളക്ടർ അല്ലെങ്കിൽ RDO പുറപ്പെടുവിക്കുന്ന ഉത്തരവ് വേണം. 2 വർഷത്തിന് ശേഷമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണ്ടി വരും. ജനന മരണ രജിസ്ട്രേഷൻ കൃത്യമായി ചെയ്തില്ല എങ്കിൽ, അപ്പോൾ അങ്ങനെ ചെയ്യാതെ അതൊക്കെ മറന്നുപോയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർക്കുക. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പിന്നീട് ഒരുപാട് നടപടിക്രമങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരും ഓർക്കുക. അതുപോലെ തന്നെ രാജ്യാന്തര ഇടപാടുകളിൽ ഇന്ത്യൻ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള രാജ്യാന്തര ഓൺലൈൻ പണമിടപാടുകൾക്ക് അധിക സുരക്ഷാ സംവിധാനം ഇന്ന് മുതൽ നിലവിൽ വരും. പല രാജ്യാന്തര ഇടപാടുകളിലും OTP വേരിഫിക്കേഷൻ ഇല്ലാത്തത് സൈബർ തട്ടിപ്പുകൾക്ക് കാരണമാകുന്നു. ഇത് തടയാനായിട്ടാണ് അധിക സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പുതുതായിട്ട് അല്ലേ 1 ഒക്ടോബർ തൊട്ട് അങ്ങോട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും റേഷൻ കാർഡിൻ്റെ ഒരു കാര്യം നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മളൊരു ഐഡൻറ്റിറ്റി കൂടിയാണ് നമ്മുടെ ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തിരിച്ച് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട്. ഒരുപാട് നമ്മൾ എന്താണ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരും വീണ്ടും അത് തിരിച്ച് കൊണ്ടുവരുന്നതിനും വീണ്ടും ഒരു റേഷൻ കാർഡ് എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ റേഷൻ കടകളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്യുക.
0: അതെ, അതേപോലെ തന്നെ ഒന്നിലധികം റേഷൻ കാർഡുകളിൽ പേരുള്ളവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ട് റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കം ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുകൂടി നമ്മൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിലോട്ട് നമ്മൾ പോകണമല്ലോ.
1: October 1
0: അന്താരാഷ്ട്ര വയോജന ദിനമാണ് ഇന്ന്.
1: അതെ അതെ. അപ്പം ഈ പ്രായം കൂടിയവരെ കുറിച്ച് മാത്രം ഓർക്കാനുള്ള ഒരു ദിവസം എന്നതിലുപരി അവരുടെ അനുഭവങ്ങൾ അല്ലേ, പ്രായമുള്ളവരുടെ അനുഭവങ്ങൾ അവരുടെ അറിവിനെയും സംഭാവനകളെയും ആദരിക്കാനുള്ളൊരു ദിവസം കൂടിയാണ് അല്ലേ ശ്രീലക്ഷ്മി. നമുക്ക് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് എന്ത് കാര്യങ്ങളൊക്കെ പഠിച്ചാലും ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അപ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളവരാണ് പ്രായമുള്ള വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു അറിവിനെയും അതുപോലെ തന്നെ അവർ ഈ സൊസൈറ്റിക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസിനെയും ഒക്കെ നമുക്ക്

ധരിക്കാനുള്ളൊരു ദിവസമാണ്. അപ്പം നമുക്കറിയാം ഈ പ്രായമുള്ള വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ് അല്ലേ. അവർ നമുക്ക് നൽകിയ സ്നേഹവും കരുതലും, ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയായാലും അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രായമുള്ള വ്യക്തികളൊക്കെ ആയാലും, അവർ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവർ നമുക്ക് തന്ന കരുതലും സ്നേഹവും കൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇന്ന് അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം, അവരോടൊപ്പം കുറച്ച് സമയം ചില

0: കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കഴിക്കാനുള്ള എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അതായത് വയസ്സ് കൂടുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ്, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് വയസ്സ്
1: കാര്യമാണ് അല്ലേ, നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ പോവാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ പണ്ട് ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉള്ള കുറെ വീടുകളുണ്ട്. അതായത് ഒരു വീട്ടിലൊരു മുത്തശ്ശിയോ മുത്തശ്ശനോ കാണും, അവരുടെ കഥകളും കേട്ട് ഇങ്ങനെ ഉറങ്ങി എന്താ രാത്രിയിൽ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഈ കഥകൾ പറയുന്ന കേൾക്കുന്നത് കൊണ്ട് തന്നെ പല കുട്ടികളും അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം അല്ല, ഈ അപ്പൂപ്പന്റെയും അമ്മമ്മയുടെയും കൂടെ ഒക്കെ ആയിരിക്കും അന്ന് കിടക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഏറ്റവും കൂടുതൽ അവരിങ്ങനെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ആ ഒരു കഥകള്. അപ്പൊ അവരുടെ സത്യം പറഞ്ഞാല് ഈ കഥകൾ കേട്ടുറങ്ങുന്ന ഒരു ബാല്യം എന്നൊക്കെ പറയുന്നത് വളരെയധികം ശോഭിക്കുന്ന ഒരു കുട്ടിക്കാലം കൂടിയാണ്. കാരണം ഈ കഥകളിലൂടെയാണ് ഒരു ഭാവന അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പല എഴുത്തുകാരുടെ കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അത്തരം കഥകളാണ്. അപ്പോൾ ആ ഒരു കഥകളിലോട്ടുള്ള ഒരു നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തന്നെയാണ്.
0: അല്ല, ആ ഒരു കാലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള, നമ്മൾ അതായത് പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ നല്ല വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. ശ്രീലക്ഷ്മി ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഒരു ബൈക്കിൽ പിന്നെ അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി സഞ്ചരിക്കുകയാണ്. അപ്പം നമ്മൾ ഞാൻ വന്ന വാഹനത്തിൻ്റെ തൊട്ടടുത്തുകൂടിയാണ് ഇവർ പോകുന്നത്. അപ്പം നോക്കിയ അപ്പം ആദ്യം എനിക്ക് തോന്നി ഈ സ്ത്രീയും പുരുഷനും മാത്രമേ ഈ വണ്ടിയിൽ ഇരിപ്പുള്ളൂ എന്നാണ്. ഞാനിതിന് അടുത്തെത്തിയപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി ഒരാളും കൂടി ഇരിക്കുന്നത് കണ്ടത്. അപ്പം നോക്കിയപ്പോൾ ആ കുട്ടി ആ നടുക്കിരുന്ന് മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരു യാത്ര ചെയ്യുമ്പോൾ അതിപ്പോൾ നമ്മളൊരു ചെറിയ യാത്രയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പോകുന്ന ഒരു വഴിയായിരിക്കാം, എന്നാലും ഈ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഈ ചെറിയ കുട്ടിയാണ്, അതൊരു 5 വയസ്സൊക്കെ വരുന്ന ഒരു അത്രയും പ്രായമൊക്കെ ഉള്ളു ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോണും കൊടുത്തിരുത്തിയിരിക്കുകയാണ്. അവർ അങ്ങനെ ആ സമയത്തൊക്കെ നമ്മളത് ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഈ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ആ ഒരു കാലമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും. നമ്മളിപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഡിക്റ്റായി, അതിനകത്ത് നമ്മൾ അഡിക്റ്റ് ആകുമ്പോൾ അത് എല്ലാം മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്.
1: തീർച്ചയായും
0: നമ്മൾ ലോകവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയാണ്, അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനങ്ങ് അഡിക്റ്റായി പോയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പലതും വേണ്ട എന്ന് വെച്ചിട്ട് പല കാര്യങ്ങളിൽ നമ്മൾ അലസതയും മടിയുമായിട്ടിരുന്നിട്ട് എപ്പോഴും ഇതിങ്ങനെ തുറന്നു വെച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്കും അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മെസ്സേജസായിട്ട് പോരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മാഗി നൂഡിൽസിൻ്റെ കാര്യം ചോദിച്ചത് എത്രയും പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ട് അയച്ചോളൂ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആൻസേഴ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ റീസണും കൂടി അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ ശ്രീലക്ഷ്മി. നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാലം.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒരു ചെറിയ കുസൃതി ചോദ്യവും ഒക്കെയായി ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രിയ ടീച്ചറും

0: നല്ലൊരു പാട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. ടീച്ചറിന് ഇഷ്ടപ്പെട്ടോ?
1: അതെ, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി.
0: അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ മെസ്സേജുകൾ നമുക്ക് ആൻസർ ഒക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ നമ്മൾ പോകാം. കറക്റ്റ് ആൻസർ അയച്ചവരും ഉണ്ട്, കറക്റ്റ് ആൻസർ ഇച്ചിരി തെറ്റിപ്പോയതും ഉണ്ട്. നമ്മുടെ നെൽസൺ ചേട്ടൻ പറയാണ് കറക്റ്റ് ആൻസർ, അതായത് നെൽസൺ ചേട്ടൻ പറഞ്ഞ ആൻസർ ഫീമെയിൽ ആണ്. അതെന്താണ് കാരണം എന്ന് വെച്ചാല് ഡീൽ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നുള്ളത് വെച്ചിട്ട്. പക്ഷെ അതല്ല കേട്ടോ ആൻസർ. കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ, അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നൊന്നും നമ്മൾ പറയില്ല. നമുക്ക് അത് നമ്മളിപ്പോ ആൻസർ ആ റീസൺ നമ്മൾ അല്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളത് ചിന്തിക്കണം. അപ്പൊ മാറ്റിയും തിരിച്ചൊക്കെ നമുക്ക് പറയാം, മെയിലാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് എന്നുള്ളതൊക്കെ പറയാം. അതേപോലെ തന്നെ നമ്മുടെ കള്ളച്ചേച്ചി പറയുന്നുണ്ട്, എന്താണ് ഇപ്പോ നമ്മൾ മാഗി നൂഡിൽസ് ആണ് എന്നുള്ളതാണല്ലോ, ആ ആണ് എന്നുള്ളത് വെച്ചിട്ട് അത് മെയിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതും അല്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കലശിച്ചി പറയാണ്, ഹായ് ടീച്ചർ ശ്രീ, ഹാപ്പി കോഫി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു. അപ്പൊ നല്ലൊരു കോഫി ഒക്കെ ഇട്ട് കുടിച്ചോളൂ എന്നല്ലേ. രാവിലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കോഫി ഒക്കെ സിപ്പ് ചെയ്തിരുന്ന് ഇങ്ങനെ നമ്മളെ കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ.
0: അപ്പൊ
1: അടിപൊളി കോഫി കിട്ടുള്ളൂ.
0: അപ്പോ പറയാണ്, അയർലാൻഡ് പോലുള്ള തണുപ്പുള്ള രാജ്യങ്ങൾ കൂടുതലും ലോങ് യാത്രകളാണ് ഉള്ളത്. അപ്പൊ അവിടെ കോഫിയാണ് പ്രിയ പാനീയം. അതായത് ഉഷാറാകാനും ഉറക്കം വരാതിരിക്കാനും അവർ കുടിക്കുന്നത് കോഫിയാണ്. നന്നാകുമെന്നുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു. കാപ്പുച്ചിനോ ആണോ വേണമെങ്കിൽ ഞാൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു.
1: തീർച്ചയായിട്ടും ആ കാപ്പുച്ചിനോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഇപ്പൊ തന്നെ വെയിറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ സുചിത്ര ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. സുചിത്ര ചേച്ചി കുറേ നാളായി നമ്മളെ ഇങ്ങനെ അല്ലെ, കുറേ നാളായി ഇങ്ങനെ കണ്ടിട്ട്. അപ്പൊ ചേച്ചി പറയാണ്, ഹായ്, ഇന്ന് ലോക വയോജന ദിനവും ലോക സംഗീത ദിനവുമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കാര്യത്തിലോട്ടൊക്കെ ഇങ്ങനെ വരികയായിരുന്നു. അതെ, അപ്പൊ ഈ രണ്ട് മേഖലയും കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ഈ വർഷം എനിക്ക് കിട്ടി എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ സിംഗറാണ്. ആഹാ, സുചിത്ര ചേച്ചി പാട്ടൊക്കെ പാടി ഞങ്ങൾക്ക് അയച്ചു തരിക, അതേപോലെ ഇവിടെയൊക്കെ വന്ന് പാട്ടൊക്കെ പാടുക എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഓരോ ദിവസവും അച്ഛനമ്മമാരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനമ്മമാരെ കുറിച്ച് അഭിമാനം തോന്നും. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിലും എനിക്ക് എൻ്റെയും ഹസ്ബൻഡിനെയും അച്ഛനമ്മമാരെ നന്നായിട്ട് നോക്കുവാൻ സാധിച്ചു. ഇന്നും കൊണ്ട് വൃദ്ധസദനങ്ങളിൽ ആക്കിയിട്ട് പോയ മക്കളെ ഇപ്പോൾ വരുമെന്ന് കരുതിയിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരെയും എന്നും കാണുമ്പോൾ എനിക്ക് നാളത്തെ നമ്മുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഭയമാണ്. നമ്മുടെ വാതിൽ പുറത്തു നിന്നൊരാൾ പൂട്ടി പോകുന്നതും അകത്തു നിന്ന് നമ്മൾ പൂട്ടുന്നതും തമ്മിൽ ഒരന്തരമില്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: അവർക്ക് വേണ്ടി പാടുവാനുള്ള സംഗീതം എനിക്ക് തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ദൈവത്തിനും നന്ദി. റേഡിയോ സാന്ത്വനത്തിലെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർക്കും അതേപോലെ അതിൻ്റെ ഓണറായിട്ടുള്ള രുവൽ സിംഗിനും കുടുംബത്തിനും സ്റ്റാഫുകൾക്കും എല്ലാം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെസ്സേജാണിത്. വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു അന്തരീക്ഷത്തിലോട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മളും ചില സെമിനാറിൻ്റെ പ്രോജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതേപോലെ ഓൾഡ് ഏജ് ഹോമൊക്കെ സന്ദർശിക്കാനായിട്ടൊരു നമ്മളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പലരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവരുടെ മക്കൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും എന്നൊക്കെ ഉള്ള രീതി. അവർക്ക് അവരിന്ന് കണ്ടാൽ മതി, ചിലർ പക്ഷേ അവരുടെ കൂടെ പോകണം, അവർക്ക് അതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല, അവർക്കൊന്ന് ഒന്ന് കാണാനെങ്കിലും പറ്റിയ കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കാണാനാണെങ്കിലും അവർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നൊരു ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മക്കളാണെന്ന് തന്നെ ആവണം എന്ന് തന്നെ ഇല്ല, നമുക്കൊക്കെ ഇപ്പോൾ പറ്റുന്ന സമയത്ത് ആർക്കെങ്കിലും അവിടെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാകും. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് അടുത്തുള്ള ഇത്തരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോയി അവരെ ഒന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണൂ എന്ന് കൂടി പറയുകയാണ്. അതേപോലെ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, മാഗി ലേഡിയാണ്. മാഗി മദാമ എന്നല്ലേ പണ്ടേ പറയുക, ആളുകൾ പണ്ടേ പറയുക. പിന്നെ ചുരുളൻ മുടിയുള്ള പെൺകുട്ടികളെ കാണാൻ മാഗി ഹെയർ ഗേൾ എന്നല്ലേ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആൻസർ അതല്ല,
1: ആൻസർ അതൊന്നും അല്ല. ഞങ്ങളുടെ ആൻസർ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ആൻസറാണ്. അപ്പൊ അതിലേക്ക് എത്താൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അല്ലെ.
0: അതെ അതെ. അപ്പൊ നമ്മളുടെ സനൂജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാഗി നൂഡിൽസ് പെണ്ണാണ്, മാഗി നൂഡിൽസ്. ഓക്കെ, അപ്പൊ നമ്മള് കാരണം പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ പെട്ടെന്ന് ശരിയാകുമോ എന്നുള്ളത് ഏകദേശം പെട്ടെന്ന് എല്ലാവർക്കും ആൻസർ കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ആൻസർ പറയുന്നില്ല. പക്ഷെ അതിന്റെ ആൻസറിലോട്ട് ഏകദേശം വന്നിട്ടുണ്ട്. പക്ഷെ ആൻസർ തെറ്റിപ്പോയി.

0: ആയിട്ടല്ല, അത് കുറച്ചും കൂടി പറഞ്ഞാൽ
1: കുറച്ചും കൂടി ചിന്തിക്കണം. ആൻസർ മൊത്തത്തിൽ തെറ്റാണ് എന്തായാലും. അപ്പൊ പക്ഷെ എങ്കിലും ഞാൻ ഇത് അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ എല്ലാവരും പെട്ടെന്ന് പറയും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ സനോജ് ഒന്നും കൂടി ചിന്തിക്കൂ, ചിലപ്പോൾ നല്ലതുപോലെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അതേപോലെ നമ്മുടെ ബീന ഗുവേര പറയുന്നു, ഫീമെയിൽ ആണെന്ന് തോന്നുന്നു, കാരണം മാഗിയിൽ അമ്മ ഗി നെയ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോ അങ്ങനെ ആണെങ്കിൽ
0: വെരി സോറി ബീന ഗുവേര, വെരി സോറി, ആൻസർ തെറ്റിപ്പോയി, ഒന്നും കൂടെ ആലോചിക്കും, ഇനി സമയം തരാം.
1: അതെ അതെ, കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചിലപ്പോ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ഷീബ ചേച്ചിയൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഹായ് എഫ് എം ഫാമിലി, ഗുഡ് മോർണിംഗ്. അപ്പൊ ഗുഡ് മോർണിംഗ് ഷീബ ചേച്ചി. അപ്പൊ ഇന്ന് എനിക്ക് സുന്ദരി നീയും ആ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ ഇന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരും. അപ്പൊ പലപ്പോഴും പലരും പറയാറുണ്ട് ലൈവിലൊക്കെ ഒന്ന് പാടിക്കൂടെ പാടിക്കൂടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ പാടിയില്ലേ, പിച്ച് ഔട്ട് കംപ്ലീറ്റ്ലി അല്ലെ. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു പാട്ടൊക്കെ പാടുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ പാടാതിരിക്കുന്നത്. അപ്പോ അങ്ങനെ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അനു
0: റോയ്
1: അല്ലേ, അതെ, ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്.
0: ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്? അനു റോയ് മിന്നാമിനുങ്ങേ എന്നുള്ള പാട്ടാണ് അനു റോയ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അനു റോയ്, ഹായ് അനു റോയ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് മെസ്സേജ് അയച്ചാൽ ഒത്തിരി സന്തോഷം. അപ്പൊ അനു റോയിയുടെ പ്രിയപ്പെട്ട റോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കണം, തീർച്ചയായിട്ടും അനു റോയുടെ ഫേവറേറ്റ് സോങ് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.
1: അതെ, അപ്പൊ റോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഹസ്ബൻഡ് റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്.
0: തീർച്ചയായിട്ടും
1: എന്തായാലും നമ്മൾ ആ പാട്ടൊക്കെ അനു ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. മൻസൂർ ചേട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് വൃദ്ധദിനമാണല്ലേ, അപ്പൊ അത് വയോജന ദിനമായതുകൊണ്ട് തന്നെ അതുമായിട്ട് അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കോഫി ഹൗസിനെ പറ്റി പറഞ്ഞ സമയത്ത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് നമ്മൾ ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു എക്സ്പീരിയൻസ് പറയൂന്ന്. അപ്പൊ നമ്മുടെ ബീന ചേച്ചി, ബീന വി പിള്ളേ, ബീന ചേച്ചി നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വോയിസ് ആണ്, നമുക്കതൊന്ന് കേട്ടാലോ?
0: ആ തീർച്ചയായിട്ടും, ബീന ചേച്ചിയുടെ വോയിസ് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. അപ്പൊ ബീന ചേച്ചി എന്താണ് കോഫി ഹൗസിനെ പറ്റി പറയുന്നത്, നമുക്കൊന്ന് കേൾക്കാം.
2: ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, ശ്രീലക്ഷ്മി, പിന്നെ അവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും എൻ്റെതായിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ്. പിന്നെ ഞാനും കോഫിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൽ പലതവണ പോയിട്ടുണ്ട്, ഇപ്പം അത് നിർത്തിയതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ട്. നല്ല കോഫി, നല്ല ഫുഡ് എല്ലാം നമ്മൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടുന്ന്. ഈ പറഞ്ഞ കണക്ക് അവിടുത്തെ അവരുടെ യൂണിഫോം, രാജാവിൻ്റെ കണക്ക് തൊപ്പിയും തലപ്പാവും എല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പൊ അത് കൊല്ലത്ത് അത് നിർത്തിപ്പോയതിലൊരു വിഷമമുണ്ട്. നമുക്കൊരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് അർച്ചന ആരാധന തിയേറ്ററിന്റെ അടുത്തായിരുന്നല്ലോ, ചിന്നക്കടയിൽ നിന്ന് മാറ്റി അവിടെ കൊണ്ടുവച്ചിരുന്നത്. അപ്പൊ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഒരു കോഫിയും കുടിച്ചിട്ട് സിനിമ കാണാം, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം സിനിമ മാത്രം കാണാം, സിനിമ തിയേറ്ററിൽ നിന്ന് കോഫി വാങ്ങിച്ചു കുടിക്കാം, അതേ ഉള്ളൂ. എന്തായാലും ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് വളരെ സന്തോഷം.
1: താങ്ക് യു ബീന ചേച്ചി, നല്ലൊരു ഓർമ്മയാണ് പങ്കുവച്ചത്. പെട്ടെന്ന് ഇത് ഒരു എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു കാലഘട്ടം ഇങ്ങനെ ഒന്ന് മിന്നിമാഞ്ഞ് പോയില്ലേ എന്ന് തോന്നി പോകുന്നു.
0: അല്ല ശ്രീലക്ഷ്മി, ഈ കോഫി ഹൗസ് എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. കൊല്ലത്തിന്റെ ഒരു വികാരമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. അതായത് അവിടെ ഒരുപാട് പ്രണയങ്ങൾ അവിടെ പൂത്തുലഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്, ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ, സാഹിത്യത്തിനെ പറ്റിയുള്ള ചർച്ചകൾ, അല്ലാതെ നമ്മളുടെ ഡെയിലി ഇവന്റ്സിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നൊരു സ്ഥലമായിരുന്നു. അപ്പം ഈ നമ്മളുടെ ആ ഒരു കുറച്ചുകൂടെ മുമ്പുള്ള ഒരു ജനറേഷന് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ചിന്നക്കടയിൽ മെയിൻ റോഡിലുള്ള കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ബിൽഡിംഗ് ഒന്നും അല്ല, ഒരു പഴയ കെട്ടിടത്തിലാണ്, അതൊരു പഴയ ഒരു ഓടൊക്കെ ഇട്ടൊരു കെട്ടിടത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സ്പേസൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും ആ ഒരു കുഞ്ഞ് സ്പേസിൽ പോയിരുന്ന് നമ്മളീ പറഞ്ഞതുപോലെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ്, എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല കോഫിയും കട്ട്ലറ്റും. പിന്നെ ചിലർക്ക് അവിടുത്തെ മസാല ദോശ വളരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ നമുക്ക് പൂരിയും ഒരു കറിയും തരും അവർ, അതും അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ആ പൂരിയുടെ

0: കൂടെ നമ്മൾ സാധാരണ മറ്റുള്ള കടകളിൽ നമ്മൾ ഈ ആരിയാസ് പോലെയുള്ള വെജിറ്റേറിയൻ കടകളിൽ നമുക്ക് തരുന്ന കറി ഒരു മഞ്ഞ കളറിലാണ്. പക്ഷേ ഇവരങ്ങനെയല്ല, ആ കറിയിൽ കുറച്ച് ബീട്രൂട്ടും കൂടി ഇടും. അപ്പം ആ കറി നല്ല ചുമന്ന കളറാകും. അപ്പം ആ ഒരു കറി അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. അപ്പോൾ ആ പൂരിയും ആ പൂരി മസാലയും കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനീ പറയുമ്പോൾ അത് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു ബീന ചേച്ചി ഫോർ റിമൈൻഡിങ് എസ് ഓൾ ദീസ് തിങ്സ് അല്ലേ. നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ വീണ്ടും നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ആലോചിച്ചോളൂ, പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ അല്ലേ.
1: അപ്പോൾ ഒന്നും കൂടി ചോദിക്കൂ ടീച്ചർ ആ ഒരു ചോദ്യം.
0: സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, മാഗി നൂഡിൽസ് ആണോ പെണ്ണാണോ എന്നാണ്. അപ്പോൾ പറയുമ്പോൾ നിങ്ങളാണ് പെണ്ണെന്ന് മാത്രം ടൈപ്പ് ചെയ്ത് അയക്കാതെ അതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് നിങ്ങളൊരു ആണാണ് എന്ന് തീരുമാനിച്ചത് അല്ലെങ്കിൽ പെണ്ണാണ് എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു റീസണും കൂടി ഞങ്ങൾക്ക് അറിയണം. അപ്പോൾ അതായിരിക്കണം നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മാഗി നൂഡിൽസിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ.
1: നമ്മുടെ ചേച്ചി പറയുന്നത്, രാജം ചേച്ചി പറയുന്നത്, മാഗി നൂഡിൽസ് മെയിലും അല്ല ഫീമെയിലും അല്ല, അവിടെ ലിംഗഭേദം ഒന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല,
0: മുഖത്തല്ല എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും വളരെ വെറൈറ്റി ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചയക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴും രാജമുഖത്തിലേക്ക് ഇനി സമയമുണ്ട് കറക്റ്റ് ആൻസർ.
1: പക്ഷേ എത്ര നമ്മൾ തെറ്റുത്തരം പറഞ്ഞാലും ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മളിലേക്ക് എത്തിക്കും. അതാണ് ചേച്ചിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ.
0: നമ്മൾ മാത്രമല്ല നിരാശപ്പെടത്തില്ല, ഒരു ആൻസർ തെറ്റാണെന്ന് പറഞ്ഞാൽ ഓ ഇനി ഞാൻ ട്രൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാറിയിരിക്കത്തില്ല, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് രാജമുഖത്തിലെ ക്വാളിറ്റി. അപ്പോൾ ആ ക്വാളിറ്റി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോളൂ അല്ലേ.
1: അതെ അതെ. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ ബ്രേക്കിലോട്ട് പോകേണ്ട ഒരു സമയമായി. ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത അല്ലെങ്കിൽ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും ഇനി ആ ഒരു ലിങ്കിൽ പറയുന്നതാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ആരും മറക്കണ്ട, പെട്ടെന്ന് തന്നെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചവൻ തന്നെ നമുക്ക് മെസ്സേജ് ആയിട്ട് പെട്ടെന്ന് പോരട്ടെ. അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്ന് ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹരിയും. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ നമ്മുടെ രസകരമായിട്ടുള്ള മെസ്സേജസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഓരോരുത്തരും മാഗി നൂഡിൽസിനെ പറ്റിയുള്ള റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ആൻസർ കണ്ടുപിടിച്ചവരും ഉണ്ട്.
5: കറക്റ്റ് ആൻസർ പറഞ്ഞ കുറച്ച് ശ്രോതാക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്കിങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതാണ് മാഗി നൂഡിൽസ്. അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ കറക്റ്റ് ആൻസർ അയക്കുക. ഇപ്പോ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അത് പറഞ്ഞത് എന്ന് കൂടി അതിന്റെ കാര്യകാരണ സഹിതം വ്യക്തമാക്കണം. അപ്പോഴേ നമുക്കത് കറക്റ്റ് ആൻസർ ആണോ എന്ന് പറയാൻ സാധിക്കുള്ളൂ.
4: അപ്പൊ ശ്രീലക്ഷ്മി, ഇന്ന് വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒരു ശ്രോതാവ് അത് മെൻഷൻ ചെയ്തിരുന്നു,
5: സുചിത്ര ചേച്ചി.
4: അതെ, കലയും സംസ്കാരവും ഒക്കെ നമ്മളുടെ മനുഷ്യരുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക ദിനം കൂടിയാണ് അന്താരാഷ്ട്ര സംഗീത ദിനം അല്ലെ. സംഗീതത്തിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനൊരു ഭാഷയുടെ ആവശ്യമൊന്നുമില്ല അല്ലെ.

0: നമ്മളെല്ലാ ഭാഷയിലുമുള്ള പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അതിന് അത് മാത്രമല്ല പ്രായഭേദവുമില്ല. ഇപ്പം നമ്മളുടെ ഗാനഗന്ധർവൻ തന്നെ അല്ലേ, ഇപ്പോഴും ഒരു പാട്ട് പാടിയാൽ അത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആലപിക്കുന്നത്, നമ്മളത് ആസ്വദിക്കുന്നത്. അല്ലെങ്കിൽ പ്രായമായി പോയി ഇനി അദ്ദേഹം പാടണ്ട എന്നൊന്നും നമ്മൾ പറയാറില്ല. ഈ അടുത്തിടയ്ക്ക് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു ഗാനം ആലപിക്കുന്നതൊക്കെ കേട്ടിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഇപ്പോഴും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ആ പാട്ട് കേട്ടപ്പോൾ തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദിവസം ആരംഭിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു കഥയുണ്ട്. അതായത് അന്താരാഷ്ട്ര സംഗീത ദിനത്തിൻ്റെ ചരിത്രത്തിലാണ് പിന്നീട് ഇൻ്റർനാഷണൽ മ്യൂസിക് കൗൺസിൽ എന്ന സംഘടനയ്ക്ക് ഒരു പ്രധാനമായിട്ടുള്ളൊരു പങ്കുണ്ട്. അപ്പോൾ 1949 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട ഈ കൗൺസിൽ ലോകമെമ്പാടുമുള്ള സംഗീത രംഗത്തെ കൂട്ടിയിണക്കാനും അതുപോലെ സംഗീതത്തിൻ്റെയും സാമൂഹികവും സാംസ്കാരികവുമായ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനുമായിട്ട് അവർ പ്രവർത്തിച്ചത്. അങ്ങനെ 1975 ഒക്ടോബർ 1 ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ മ്യൂസിക് ഡേ ആചരിച്ചത്. അപ്പോൾ ഇൻ്റർനാഷണൽ മ്യൂസിക് കൗൺസിലിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ള സർ യഹൂദി മെനൂഹിൻ ആയിരുന്നു ഈ ആശയത്തിന് വലിയൊരു പിന്തുണയൊക്കെ നൽകിയത്. അപ്പോൾ സംഗീതം എല്ലാവരിലേക്കും എത്തണം അല്ലേ, ഒരു നമ്മളെല്ലാവരും സംഗീതം ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും അതുപോലെ തന്നെ സംഗീത പാരമ്പര്യങ്ങൾ പരസ്പരം പരിചയപ്പെടണമെന്നൊരാശയമാണ് ഒരു ഈ ഒരു ദിനാചരണത്തിന് പിന്നിൽ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ എല്ലാ വർഷവും 1 ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഗീത പരിപാടികൾ, കച്ചേരികൾ, പ്രഭാഷണങ്ങൾ, സംഗീതവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ എന്നൊക്കെ ആചരിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ്. സോപാന സംഗീതം മുതൽ നാടൻ പാട്ടുകൾ വരെ, അല്ലെങ്കിൽ കർണാടക സംഗീതം മുതൽ സിനിമാ ഗാനങ്ങൾ വരെ, സംഗീതം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ കൂടെയുണ്ട് അല്ലേ.
1: അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സംഗീത ശൈലികളുണ്ട്. നമുക്കിപ്പോൾ കർണാട്ടിക്, അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനി, നമുക്കിപ്പോൾ കേരളത്തിൽ പറയുമ്പോൾ നാടൻ പാട്ടുകൾ, അതേപോലെ നമുക്ക് ബൗൾ, ബംഗാളിലോട്ടൊക്കെ പോകണമെങ്കിൽ ബൗൾ സംഗീതം, അതേപോലെ തന്നെയുണ്ട് സൂഫി, അങ്ങനെ കുറേ കുറേ ഹീബ്രുവിലെ പാട്ടുകൾ, അങ്ങനെ കുറേ പാട്ടുകൾ, ഉറുദു സംഗീത ശൈലികൾ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗസലാണെങ്കിലും അതേ സൂഫി സംഗീതമാണെങ്കിലും അത്തരത്തിലുള്ള ഖവാലി, അങ്ങനെ കുറേ നമുക്കിങ്ങനെ കേട്ട് നമ്മൾ അത്രത്തോളം ഈ സംഗീതത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരുപാട് നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഈ സംഗീതം കൊണ്ട് സമ്പന്നമാണ്. ഒരുപാട് ശൈലികളിലുള്ള, അതായത് വ്യത്യസ്ത രാഗങ്ങളും ഭാവങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട്, നമുക്കതിനെ ഇങ്ങനെ ഒരു നിർവചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു മേഖല ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മളിങ്ങനെ സമ്പന്നമാണ് സംഗീതത്തിൻ്റെ വിവിധ ശൈലികളിലും ഒക്കെ.
0: അതുപോലെ ശ്രീലക്ഷ്മി, നമ്മൾ ഈ സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ, അവർക്കൊക്കെ ഒരു കൂട്ടായ്മകളുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പാട്ട് പാടുക അല്ലേ, അത് പിന്നെ ആ ഒരു സമയം വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന്. അത് പ്രത്യേകിച്ചും ഒരു കുറച്ച് പ്രായമുള്ളവർ, അവർ സീനിയർ സിറ്റിസൺസ് ആണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ എൻജോയ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ കുട്ടികൾ ഒരുപാട് പാട്ടൊക്കെ എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷേ അതുപോലെ തന്നെ പ്രായമായവർക്കും അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ, പാട്ടിനോടൊരു പാഷനൊക്കെ ഉള്ളവർ, പാടാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടായ്മ നമ്മുടെ കൊല്ലത്തുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്നാണ് അതിന് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഇന്ന് പിറന്നാളാണ്. അവർ ഇതേ ഒരു ദിവസം തന്നെയാണ് ഇത് ആരംഭിച്ചത്. അപ്പം നമ്മുടെ പാട്ടിനോട് കൂട്ടുകൂടുക, പ്രായം മറന്ന് ഇതാണ് നല്ല പ്രായമെന്ന് ഉറപ്പിക്കുന്നവരൊക്കെയാണ് ഈ സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളായിട്ടുള്ളവർ.
1: അതെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മളുടെ ഇഷ്ടഗാനത്തിൽ നമ്മുടെ ശൈല ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് എന്താ സൗണ്ട് ഓഫ് എൽഡേഴ്സിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടൊക്കെ ആയിരുന്നു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയം ഞാൻ പെട്ടെന്ന്, നമ്മൾക്ക് സൗണ്ട് ഓഫ് എൽഡേഴ്സിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അംഗമായിട്ടുള്ള ശൈല ചേച്ചിയെ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്.
0: അപ്പോൾ അതുപോലെ ഈ സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്ന പേരിന് പോലും ഒരു ചെറുപ്പം തോന്നിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് കൂട്ടായ്മയ്ക്ക് കൊല്ലത്ത് ആർക്കും കൂടാം, പാടാം, പാട്ട് കേൾക്കാം, പക്ഷേ പ്രായം 60 കഴിയണം എന്ന് മാത്രം, അതാണ്. അപ്പം ആ ഒരു പാട്ടും ആസ്വാദനവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതുന്ന മുതിർന്നവരുടെ സംഘടനയാണ് സൗണ്ട് ഓഫ് എൽഡേഴ്സ്. അപ്പോൾ ഈ രാജ്യാന്തര സംഗീത ദിനമായിട്ടുള്ള ഇന്ന് പിറന്നാൾ മധുരത്തിലുമാണ് ഈ പാട്ട് കൂട്ടായ്മ. അവർക്ക് ഇന്ന് പിറന്നാളാണ്. അപ്പോൾ 2018 ഒക്ടോബർ 1 രാജേന്ദ്രദാസ് സ്ഥാപക പ്രസിഡന്റും എസ് അശോക് കുമാർ സെക്രട്ടറിയുമായി തുടക്കമിട്ട സംഘടനയുടെ 8 പിറന്നാളാണിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കും നമ്മൾ ആശംസകൾ അറിയിക്കുന്നു അല്ലേ. ഇത് ഈ ഒരു പാട്ട് കൂട്ടായ്മ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അതായത് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക്, പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്നിച്ചേർന്ന് ഇരുന്ന് പാട്ട് പാടാനുള്ളൊരു അവസരവും കൂടിയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. വലിയൊരു എൻജോയ്മെൻ്റ് ആണ് പാട്ട് പഠിക്കുക അല്ലേ, ഒന്നിച്ചിരുന്ന്.

0: പാടുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു രാജ്യാന്തര സംഗീത ദിനത്തിൽ നമ്മൾ എല്ലാ സംഗീത ആസ്വാദകർക്കും അന്താരാഷ്ട്ര സംഗീത ദിന ആശംസകൾ നേരുകയാണ് അല്ലെ. പാട്ട് പാടുക, ജീവിതം ആസ്വദിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് കൊടുക്കാനുള്ളത്.
1: അതെ, അപ്പൊ ഇന്ന് അന്താരാഷ്ട്ര സംഗീത ദിനമാണ്, നമുക്ക് ലോക സംഗീത ദിനമുണ്ട് June 21.
0: അതെ അതെ,
1: അപ്പൊ രണ്ട് ദിവസങ്ങളാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആണ് ഇത് ആചരിക്കുന്നത്. 1975 മുതലാണ് ഇങ്ങനെ നമ്മളിങ്ങനെ അന്താരാഷ്ട്ര സംഗീത ദിനം ആചരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാം ഈ ഒരു സംഗീതത്തിലൂടെ ലോകം മുഴുവനും സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ലോകവ്യാപകമായിട്ട് ഈ ഒരു ദിവസം കൊണ്ടാടുന്നതിന്റെ ലക്ഷ്യം. അപ്പോൾ പാട്ടിനെ സ്നേഹിക്കാത്തവരായിട്ട് ആരും ഇല്ല,
0: എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, അതുപോലെ ഈ സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഈ 50+ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ എല്ലാ മാസവും 3rd ഞായറാഴ്ചയാണ് ആശ്രമം PWD എഞ്ചിനീയേഴ്സ് ക്ലബ്ബിൽ ഇവർ ഒത്തുകൂടുന്നതും പാട്ടുകൾ പാടി ആ ദിനം ഇമ്പമേറുന്നത് ആക്കി മാറ്റുന്നതും. അപ്പം പിന്നെ അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും സൗണ്ട് ഓഫ് എൽഡേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒറ്റയ്ക്കുള്ള പാട്ടുകൾ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ അവർ സംഗീത മത്സരമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മൾ ആശംസകൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എന്താണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ എവിടെയെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാതെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൊക്കെ ചേർന്ന് ഓരോ ദിവസവും വളരെ ആസ്വാദ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൗണ്ട് ഓഫ് എൽഡേഴ്സിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മൾ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ അല്ലേ, ഒരിക്കൽ കൂടി എല്ലാ സംഗീത ആസ്വാദകർക്കും അന്താരാഷ്ട്ര സംഗീത ദിനാശംസകൾ. അപ്പോൾ നമ്മുടെ ആൻസേഴ്സിലോട്ടൊക്കെ പോവാം അല്ലേ, നമുക്ക് ഒരുപാട് രസകരമായ ഉത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഉത്തരം അയച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത് വായിക്കാൻ പറ്റൂ അല്ലേ.
1: ഇപ്പോൾ 11:20 ആയിട്ടുണ്ട്. നമ്മുടെ ബിനീഷ് ചേട്ടന് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
0: ബിനീഷ് ഒക്കെ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ബിനീഷ് നമ്മൾ അയക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കൃത്യമായിട്ട് അത് നമുക്ക് നമ്മുടെ മെസ്സേജിലൂടെ എത്തിച്ചിരിക്കും അല്ലേ. അപ്പം ബിനീഷ് ആശാൻ പൊളിയല്ലേ.
1: അതെ അതെ, അപ്പൊ നമ്മളുടെ ബിനീഷ് ചേട്ടൻ അതേപോലെ അനൂറു നേരത്തെ പാട്ട് ചോദിച്ച അനുചേച്ചി ഒക്കെ ആ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതേപോലെ നമ്മളുടെ ആശ ചേച്ചിയും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക്
0: അല്ല, ഈ പിന്നെ കറക്റ്റായിട്ടുള്ള ആൻസർ അയക്കുന്നവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ റീസൺ നിങ്ങൾ കൃത്യമായിട്ട് അയക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ആണാണോ പെണ്ണാണോ എന്ന് മാത്രം അയക്കരുത്, റീസൺ കൃത്യമായിട്ട് അയക്കണം. എനിക്കൊന്ന് 500 കൃത്യമായിട്ട് റീസണൊക്കെ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ.
1: റീസൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ കറക്റ്റ് ആൻസർ പിന്നീട് വായിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആശിച്ചേച്ചി പറയുകയാണ്, നല്ലൊരു ദിവസം എല്ലാവർക്കും നമുക്ക് ആശംസിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകളേക്കാൾ മനോഹരമാണ് നിങ്ങളുടെ മൗനമെങ്കിൽ മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് അത് നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനൊരു കോട്ടും കൂടി നമുക്ക് ഇന്നത്തെ ദിവസം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ ഉണ്ണി ഒരു ഹായ് എന്ന് പറയുന്നതിന്റെ ഒരു സ്റ്റിക്കറൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ.
0: അതെ, ഗുഡ് മോർണിംഗ്, ഹാവ് എ വെരി നൈസ് ഡേ അല്ലേ, നല്ലൊരു ദിവസമായിരിക്കട്ടെ.
1: അതെ, അതേപോലെ തന്നെ നമ്മുടെ ദിലു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ദിലു, ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ റീജ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയർ, സുഖമല്ലേ, ഹാപ്പി ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ കറക്റ്റ് ആൻസർ ആണ് നമ്മുടെ റീജ അയച്ചിരിക്കുന്നത്. അപ്പൊ റീജ മിക്കപ്പോഴും നമുക്ക് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ തരുന്നത്, മിക്ക ചോദ്യത്തിനും കറക്റ്റ് ആൻസർ ആണ്.
0: നമ്മുടെ ട്രാക്കിലേക്ക് വന്നു തോന്നുന്നു അല്ലേ.
1: അതേപോലെ സുഭാഷ് അടിമാലി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് ചിരിച്ചോണ്ട് ഒരു സ്മൈൽ ഒക്കെ
0: ഇട്ടിട്ടുണ്ട്. അത് അടിമാലിയായിട്ടുള്ള ചില ഡിസ്കഷന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് അല്ലെ.
1: അപ്പം നമ്മുടെ സുഭാഷും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വീണ്ടും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കവിത ചേച്ചി പറയുകയാണ്, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, ശ്രീകുട്ടി കുസൃതി ചോദ്യത്തിന് ഉത്തരം മാഗി പെൺകുട്ടിയാണെന്നാണ്, കാരണം മാഗി എന്ന പേരും പിന്നെ മുടിക്ക് നീളമുള്ളതും കാരണം. അപ്പൊ നമ്മൾ ഈ കാരണമാണ് തീരുമാനിക്കുക, കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് ആൻസർ തെറ്റിപ്പോയി. നമുക്ക് ഒന്നും കൂടി സമയം ഇപ്പോൾ 11:22 ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോ എന്താ കറക്റ്റ് ആൻസർ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നെൽസൺ ചേട്ടൻ മമ്മിയുടെ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പെണ്ണാണെന്നാണ് പറഞ്ഞിരുന്നത്, ഡീൽ ചെയ്യാൻ എളുപ്പം, പക്ഷെ ആൻസറൊക്കെ

0: പോകുന്നുണ്ട്. നമ്മുടെ റഷീദ് ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ഓ സോറി, റഷീദ് ചേച്ചി തെറ്റാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ആൻസർ വായിക്കുന്നില്ല. ആൻസർ വായിച്ചാൽ വീണ്ടും പെട്ടെന്ന് കറക്റ്റ് ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് കറക്റ്റ് പറയുന്നില്ല. പക്ഷെ നമുക്ക് പിന്നെ ഫീമെയിൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും നമ്മുടെ ആ ഒരു ആൻസർ
1: തീരുമാനിക്കാൻ വേണം.
0: അതെ അതെ, റീസൺ ആണ്. പിന്നെ ഏറ്റവും വലിയ കറക്റ്റ് ആൻസർ നമ്മൾ പ്രീത ടീച്ചർ പറയുന്ന ആൻസർ ആണ് കറക്റ്റ് ആൻസർ.
1: അതെ അതെ, അതാണ് കറക്റ്റ് ആൻസർ. നമ്മളിപ്പോ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, പക്ഷെ ഞങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യം നിങ്ങൾ പറയണം, അതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം ഇതാണ് ആൻസർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ അതൊന്നും പോരാ, എന്റെ കയ്യിലിരിക്കുന്ന ആൻസർ തന്നെ നിങ്ങൾ പറയണം.
0: അല്ലെ, അതേപോലെ ബീന ചേച്ചി മെസ്സേജ് അയക്കുന്നു, മാഗി മീൻസ് കേർലി ഹെയർ. അപ്പൊ അത് അത്തരത്തിലുള്ള കേർലി ഹെയർ ഉള്ള ഗേൾ, സോ ഇറ്റ്സ് എ ഗേൾ. അതല്ല കേട്ടോ ആൻസർ. അപ്പൊ കുറച്ചും കൂടി നമ്മളത് ചിന്തിച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ കലചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാഗി പെണ്ണിന്റെ പേരാണ്, എന്നാൽ മാഗി നൂഡിൽസ് ഓ നൂഡിൽസിന്റെ പേരാണ് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നും കൂടി ആലോചന, നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടും.
1: അതെ അതെ,
0: അപ്പോൾ എന്തായാലും ഒന്നും കൂടി ചിന്തിക്കുക. അപ്പോൾ രാജൻ ചേച്ചി പറയാണ്, മാഗി നൂഡിൽസ് ഒരു ഫുഡ് ഐറ്റം ആണ്, നോ ജെൻഡർ ഡിഫറൻസ്.
1: അപ്പോൾ രാജമൂത്തിലെ പുളിയല്ലേ അല്ലേ. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് നമ്മുടെ ഈ വയോജന ദിനമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വയോജനങ്ങളെ, പ്രത്യേകിച്ചും നല്ല പ്രായമൊക്കെ ഉള്ളവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയൊക്കെ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാവുന്നത് കൂടുതലും മുതിർന്ന ആളുകളാണ്. അവർ പെട്ടെന്ന് നമ്മളൊരു കാര്യമൊക്കെ അവരോട് പറയുമ്പോൾ അവരങ്ങ് വിശ്വസിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വീട്ടിൽ വന്ന് ഇങ്ങനെ അവരുടെ അടുത്ത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോൺ വാങ്ങിക്കുക, അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഈ ഫോണൊക്കെ അവരുടെ കയ്യിലേക്കൊക്കെ അങ്ങ് കൊടുക്കും, ഇപ്പോൾ ബാങ്കിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് തട്ടിപ്പുകൾക്ക് ഇരയാവുന്നത് ഈ കൂടുതലും ഈ മുതിർന്ന പൗരന്മാരാണ്. അപ്പോൾ അതുപോലെ തന്നെ മൊബൈലിലേക്ക് മുതിർന്നവർക്കുള്ള പ്രത്യേക ആനുകൂല്യമാണെന്നോ എന്തെങ്കിലും സഹായം എളുപ്പമാർഗം എന്നൊക്കെ ഉള്ള മട്ടിലൊക്കെ ഉള്ള സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ എത്തും. അപ്പോൾ ഒരു വേള ഇത് ആധാർ നമ്പറുമായിട്ട് ബന്ധിപ്പിക്കൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിൻ്റെ പലിശ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിവിധ രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പം പാവങ്ങൾ അത് ചിലപ്പോൾ അങ്ങ് വിശ്വസിക്കും, എന്നിട്ട് അവർക്ക് തിരിച്ച് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കൊടുക്കും. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരവരുടെ തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഈ ഒരു ദിവസം പ്രത്യേകിച്ചും എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. ബാങ്കുകാർ ഒരു കാരണവശാലും നമ്മുടെ ഒരു ഫോണിലൂടെ ഒരിക്കലും അവർക്ക് നമ്മളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ അത് നേരിട്ട് ബാങ്കിൽ പോയി, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആരെങ്കിലുമായിട്ട് ബാങ്കിൽ പോയി നിങ്ങൾ ആ വിവരങ്ങൾ അറിയാതെ ഒരു കാരണവശാലും അതിനൊന്നും നിങ്ങൾ അല്ലേ അവരുടെ OTP പറഞ്ഞു കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കും, അതൊരിക്കലും പറഞ്ഞു കൊടുക്കാതിരിക്കുക. അപ്പോൾ അത് ഈ ഒരു ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അറിയാവുന്നവരും നമുക്ക് വിശ്വാസമുള്ളവരുടെയും അടുത്ത് ചോദിച്ചല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ റിപ്ലൈ അയക്കാൻ പാടില്ല അല്ലേ. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും നമുക്ക് ഇന്നത്തെ ദിവസം അവരെ റിമൈൻഡ് ചെയ്യേണ്ടുള്ള കാര്യം അവരുടെ ഹെൽത്തിനെ പറ്റിയാണ്. അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇനിയുള്ള ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 60 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒരു റെഗുലറായിട്ടുള്ളൊരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ അവർ എപ്പോഴും സമയം കണ്ടെത്തണം. ചെറിയ ചെറിയ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അതിനൊരു ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള കാര്യവും അവർ ശ്രമിക്കണം അല്ലേ. അതൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നമുക്ക് നമ്മളുടെ സീനിയർ സിറ്റിസൻസിനെ നമുക്ക് റിമൈൻഡ് ചെയ്യാനുള്ളത്.
0: അതെ, ഇപ്പം നമ്മുടെ സമയം 11:27 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി ഒരു നമ്മളൊരു കുട്ടി ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേട്ടാലോ.
1: ആ തീർച്ചയായിട്ടും.
2: എന്റെ പേര് ആര്യൻ എന്നാണ്, ഞാനൊരു കുട്ടി ശ്രോതാവാണ്. ഈ മാഗി എന്ന് പറയുന്നത് പെണ്ണാണ്, കാര്യം അതിന് ചുരുണ്ട മുടിയുണ്ട്. മാഗി എന്ന് യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ പേരിടുന്ന ആണുങ്ങൾ പേര് വരുത്തില്ല.
0: അപ്പോ പക്ഷെ നമ്മുടെ കുട്ടി ശ്രോതാവ് പറഞ്ഞത് തെറ്റിപ്പോയി, പക്ഷെ സാരമില്ല, നമുക്ക് ഇനിയുള്ള മെസ്സേജ് ഇനിയുള്ള ദിവസം
1: നമുക്കൊരു ഒരു തെറ്റിലൂടെയൊക്കെയാണ് നമ്മൾ വീണ്ടും ശരികളിലേക്കൊക്കെ എത്തുന്നത്. നമ്മുടെ ഈ കുട്ടി ശ്രോതാവ് നമ്മളുടെ ഒരു ട്രാക്കിലേക്ക് വരുന്നതേ ഉള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നു കുട്ടി ശ്രോതാവ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും. ഇപ്പം ഇന്ന്
0: അവധിയാണ്.
1: എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയോ കലോത്സവ കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ചില സ്കൂളിനൊക്കെ അവധിയുണ്ട്. പിന്നെ അത് പങ്കെടുക്കാത്ത കുട്ടികളൊക്കെ പോകാതെ വീട്ടിലിരിക്കുമല്ലോ. അപ്പം അങ്ങനെ എന്തോ ഇരുന്ന് പോയ ഒരു കുട്ടി ശ്രോതാവാണെന്ന് തോന്നുന്നു എന്ന് നമ്മളെ വിളിച്ചതല്ലേ.

0: പൊതുവെ എന്തോ പണിമുടക്കം എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ രേഖ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ഫാമിലി, സംഗീതമേ ജീവിതം എന്ന പാട്ട് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ കേൾപ്പിക്കുന്നതാണ്. മാഗിയിൽ മാ എന്നാൽ അമ്മ എന്നർത്ഥം, മാഗി എന്ന് പറയുന്നതിന്റെ മ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗി ഫീമെയിൽ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതല്ല ആൻസർ, നമ്മൾ ഉടനെ ആൻസർ പറയുന്നതാണ്. ഇന്ന് വയോജന ദിനമാണല്ലോ, എല്ലാ മുതിർന്നവർക്കും വേണ്ടി പ്രാർത്ഥനകൾ. അതേപോലെ മാനസികാരോഗ്യത്തിന് സംഗീതം നല്ല ഔഷധമാണ്, എപ്പോഴും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മ്യൂസിക് എൽഡേഴ്സിന്റെ കൂട്ടായ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏജ് ആയിട്ടില്ല, എന്നാലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കളോട് ഈ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ആ നമ്പർ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖ ചേച്ചിക്ക് നമ്മളത് ഷെയർ ചെയ്യുന്നതല്ല.
1: അത് മാത്രമല്ല, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും അവരുടെ ഒരു അല്ല എല്ലാ ഞായറാഴ്ചയല്ല എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച അത് പ്രത്യേകം ഓർത്തു വെക്കുക. ആശ്രാമം PWD എഞ്ചിനീയേഴ്സ് ക്ലബ്ബിൽ, അതായത് നമ്മളുടെ ആ ലിങ്ക് റോഡ്, നമ്മുടെ ആശ്രാമം ലിങ്ക് റോഡിൻ്റെ അടുത്താണ് ഈ PWD എഞ്ചിനീയേഴ്സ് ഹാൾ എന്ന് പറയുന്നത്. ആ ക്ലബ്ബിൽ അവിടെ ഒരു ക്ലബ്ബുണ്ട്, അവിടെ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് കാണിച്ചു തരും. റോഡ് സൈഡിൽ തന്നെയാണ് ആ ലിങ്ക് റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുന്ന അവിടെയാണ് ആ ഒരു പിന്നെ ക്ലബ്ബ് വരുന്നത്. അവിടെ ഇവർ എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച ക്ലബ്ബിൽ ഒത്തുകൂടിയും പാട്ടുകൾ പാടി ആ ദിനം ഇമ്പമേറിയതാക്കി മാറ്റുന്ന ഒരു പതിവ് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആ ദിവസം അവിടേക്ക് വരാം അല്ലേ. അപ്പോൾ അവിടെ അവരുടെ ഭാരവാഹികളെയൊക്കെ കാണാം, അവിടുത്തെ മെമ്പേഴ്സിനെയൊക്കെ കാണാം. അപ്പം നിങ്ങൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്കിപ്പോൾ അവരുടെ നമ്പർ ഇപ്പം നമ്മളുടെ കയ്യിൽ നിലവിലില്ല, പക്ഷേ അത് നമുക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ആ നമ്പർ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അല്ലാതെ നേരിട്ട് വരാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച ഇവരുടെ കൂട്ടായ്മയിലേക്ക് വന്ന് ജോയിൻ ചെയ്യാം അല്ലേ.
0: അതേപോലെ തന്നെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, FM കേൾക്കുന്ന എല്ലാവർക്കും സാന്ത്വനം കുടുംബത്തിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടിമാലിക്കാരോട് എൻ്റെ സ്നേഹം പറയണം. അതേപോലെ ചേച്ചി പറയുകയാണ്, ഞാൻ കോഫി ഹൗസിൽ പോയിട്ടുണ്ട്, അവിടെ ആദ്യമായി അവിടെ നിന്നും ഞാൻ കഴിച്ചത് ഏത്തപ്പഴം ആണ് എന്ന് പറഞ്ഞ്, അതായത് പഴം പുഴുങ്ങിയതാണ് ആദ്യമായിട്ട് കഴിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഫി ഹൗസിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നത് ഇങ്ങനെ നമ്മളുമായിട്ട് വനജാമ്മ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ വന്നുകൊണ്ടേയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോബി ചേട്ടൻ പറയുകയാണ്, ഫീമെയിലാണ് കാരണം. ഓ, ഇത് ഞാൻ ഏകദേശം ആൻസർ അങ്ങ് പറയാം, കാരണം 2 മിനിറ്റ് കൊണ്ട് റെഡിയാകും എന്ന് പറയും, പക്ഷെ എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ന്യൂഡിൽസിൽ കെട്ടുകൂടി കിടക്കുന്നത് പോലെയാണ് സ്ത്രീകളുടെ ചിന്തകളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പാക്കറ്റിലാണെങ്കിൽ ചുരുണ്ട് വളഞ്ഞു കൂടിയിരിക്കും, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നിവർന്നു വരും സ്ത്രീകളുടെ മുടി നേരെയാക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാവുന്നതാണ്.
1: അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നമ്മളെ നമ്പർ ചോദിച്ചില്ലേ ഒരാള്, ആരായിരുന്നു നമുക്ക് നമ്പർ ചോദിച്ചത്?
0: രേഖ
1: നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരാൾ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമ്പർ രേഖ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. 8848997514 എന്ന നമ്പറാണ്. ഒന്നും കൂടി പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 8848997514. ഒരിക്കൽ കൂടി, 8848997514 എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ശ്രീലക്ഷ്മി വേറൊരു കാര്യവും കൂടിയുണ്ട്, നമ്മൾ ഈ എൽഡേഴ്സിൻ്റെ ഇവരുടെ ഈ ക്ലബ്ബിലെ 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് അംഗത്വം ഉള്ളത്, പക്ഷെ സ്ത്രീകൾക്ക് 5 വയസ്സ് ഇളവുണ്ട്. അപ്പോൾ അത്രയും പ്രായമായില്ല എങ്കിലും 55 ഒക്കെ ഉള്ളവർക്കും അവിടെ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് അവരെയൊക്കെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു സൗണ്ട് ഓഫ് എൽഡേഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, നല്ല കാര്യമല്ലേ അല്ലേ. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ പോയി പാട്ടൊക്കെ പാടാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും പോയി ജോയിൻ ചെയ്യുക അല്ലേ.
0: അതെ. അപ്പോൾ നമ്മുടെ ശ്രീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചിക്ക് കുറേ നാളായിട്ട് മെസ്സേജ് നമ്മളിങ്ങനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും സുഖമാണോ, നല്ലൊരു പാട്ടൊക്കെ വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ പക്ഷേ തെറ്റിപ്പോയി, ഫീമെയിലാണ്, അതായത് ഗീ, അതുകൊണ്ട് മാഗി നൂഡിൽസ്, അമ്മയിലെ എം എ എന്നുള്ളത്, മാഗിയിലെ MA എന്നുള്ളത് അമ്മ എന്നുള്ളത് വെച്ച് പറഞ്ഞിട്ട് അത് ഫീമെയിലാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആൻസർ അതല്ല, പ്രീത ടീച്ചർ പറയുന്നതാണ്.

0: നമുക്ക് കറക്റ്റ് ആൻസർ. അതേപോലെ നെൽസൺ ചേട്ടൻ പറയണം മാം എന്ന് വിളിക്കുന്നത് കൊണ്ടാണോ എന്നുള്ള, അതുമല്ല കറക്റ്റ് ആൻസർ. അതേപോലെ നമ്മുടെ ചിലപ്പോൾ നമുക്ക് ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ചിലപ്പോൾ ചില മെസ്സേജ് നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാവില്ല. ചില ശ്രോതാക്കൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്ന് കൂടി പറയുന്നു. അപ്പോൾ കലച്ചേച്ചി പറയുകയാണ് സ്കൂളിൽ സ്ട്രൈക്കാണ്, അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ പോകാത്തത് എന്ന് പറയുന്നു. അതേപോലെ ബാബുരാജൻ സാറ് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതാ ഇവിടെ വരെ എന്ന വെണ്ണയോ വെണ്ണില ഉറഞ്ഞ തോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. ഉത്തരം മെയിലാണെന്നാണ് ബാബുരാജൻ സാറ് പറയുന്നത്. മാഗി നൂഡിൽസിന്റെ സ്പെല്ലിങ്ങിലുണ്ട് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ പാട്ട് കേൾപ്പിക്കണം എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആൻസർ അത് കറക്റ്റ് അല്ല, പക്ഷെ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും കേൾപ്പിക്കുന്നതാണ്. ബിനീഷ് അടിമാലി വനജാമയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് നമ്മുടെ സനോജ്. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ചു മാഗി നൂഡിൽസ് ആണാണ്, കാരണം 3 മിനിറ്റ് കൊണ്ട് റെഡിയാവാൻ ഒരാണിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക. പെണ്ണായിരുന്നെങ്കിൽ 3 മണിക്കൂർ കഴിച്ചു വന്ന് ഇപ്പം ശരിയായി വരാം എന്ന് പറഞ്ഞേനെ. ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് തെറ്റിപ്പോയിരുന്നു, പക്ഷെ അത് കറക്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ സമയം ഇങ്ങനെ 11:34 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹായ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് വായിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചി
1: ആൻസർ അയച്ചു,
0: തീർച്ചയായിട്ടും മാഗി നൂഡിൽസ് ഒരു ജീവനില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുമല്ല ആൻസർ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ബിനീഷ് ചേട്ടൻ കറക്റ്റാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അനുചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. റീജ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷീദ് ചേച്ചി പറയുകയാണ്, 2 മിനിറ്റ് റെഡി ആകും, ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റൂ, ആൺപിള്ളേർക്ക് 2 മിനിറ്റ് തല പോലും ചീക്കാൻ പറ്റില്ല ചൂടോടെ. അപ്പം ചൂടോടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും അടിപൊളി, തണുത്താൽ പിന്നെ ആർക്കും വേണ്ട, അതുകൊണ്ട് മാഗി ഫീമെയിൽ ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഒക്കെ പറഞ്ഞു കൊടുക്കുക അല്ലേ, ഈ കൺഫ്യൂഷൻ എല്ലാം നമുക്ക് ഒഴിവാക്കാം. വളരെ സിമ്പിളാണ്. അപ്പം മാഗി നൂഡിൽസിൻ്റെ പരസ്യം തന്നെ അല്ലേ 2 മിനിറ്റ് നൂഡിൽസ് ആണ് അല്ലേ, 2 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും എന്നാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒരുങ്ങാനെടുക്കുന്ന സമയം അല്ലേ. പുരുഷന്മാര് പെട്ടെന്ന് അല്ലേ, അവർക്കൊരു പാൻറ്റ് ഷർട്ടും ഇട്ട് ആ മുടിയൊന്ന് ചെയ്യിയാൽ ഓക്കെ ആയി. പക്ഷേ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല, ഞങ്ങൾ കുറച്ച് സമയം എടുക്കും അല്ലേ, അത് ഞങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ മാഗി നൂഡിൽസ് 2 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നത് കൊണ്ട് മാഗി നൂഡിൽസ് പുരുഷനാണ് സ്ത്രീയല്ല എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ അല്ലേ. ഒരു സ്ത്രീക്കും 2 മിനിറ്റ് കൊണ്ട് റെഡിയായി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് സമയം
0: കുളിച്ച് നമ്മൾ ഈ മുടിയൊക്കെ ഉണക്കി വരാൻ തന്നെ സമയം.
1: അത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ അല്ലേ കേശ ഭാരമൊക്കെ. അപ്പൊ അതൊക്കെ ഒരുക്കി അതൊക്കെ കെട്ടി നമ്മള് നമ്മളുടേതായിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങിയൊക്കെ വരാനായിട്ട് പിന്നെ കുറച്ച് സമയമെടുക്കും. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല, അവർ പെട്ടെന്ന് ഒരുങ്ങുന്നതാണ്, അവർക്ക് വലിയ ഒരുക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല, അവർ സുന്ദരന്മാരാണല്ലോ.
0: പക്ഷേ രീതി അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവരും കുറെ കോൺഷ്യസ് ആണ് അവരുടെ ഒരു ബ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ.
1: അത് കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പെട്ടെന്ന് ഒരുങ്ങും.
0: ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ആൻസർ. അപ്പൊ എല്ലാവർക്കും ആൻസർ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും ചോദ്യങ്ങളും അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ആർജെസ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു അല്ലേ. നമ്മൾ കുറച്ചും കൂടി സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. അതെ, സമയം 10:11:37 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ അയച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നാളെയും ലൈവ് ഉണ്ട്. അപ്പോൾ നാളെ എല്ലാ തിങ്കളാഴ്ച മുതലും ശനിയാഴ്ച വരെയാണ് നമ്മുടെ ഒരു ലൈവ് എന്ന് പറയുന്നത്, 10 മണി.
1: അതുപോലെ നാളെ നമുക്ക് അതുപോലെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. അപ്പോൾ ഇന്ന് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിന്നും നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. ഞാൻ പ്രീത, എന്നോടൊപ്പം
0: ശ്രീലക്ഷ്മി.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസം.

0: ചെറുപ്പക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്, RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്, മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ October 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. തുടർന്ന് 1991 October 1 ലോകത്താദ്യമായി വയോജന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ദീർഘായുസിന്റെ യുഗം, ദീർഘകാല ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഏതൊരു സമൂഹത്തിനും പ്രായമായവർ ഒരു വിലപ്പെട്ട ആസ്തിയാണ്. വാർദ്ധക്യം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയും. ചേർത്ത് പിടിക്കാം നമുക്കവരെ കരുതലോടെ, സ്നേഹത്തോടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ്

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോകനേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് യു പി എസ് സി ആന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി സംസ്ഥാനത്തിന്റെ സമസ്ത ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുത്തി മുതിർന്നവർക്കുള്ള സർവേ തയ്യാറാക്കും. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ലോകോത്തര മാതൃകകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാങ്കേതിക ഉപദേശക സമിതി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: അപ്പൊ നമുക്ക് അവരെ സജീവമാക്കണം, അവരെ നമുക്ക് കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന് സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരും. കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായ തരത്തിൽ മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അടുത്ത തന്നെ ഏറ്റവും ഫലപ്രദമായി നിലവിൽ വരും.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് എം എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്നും അതേസമയം ദിവസം മുഴുവൻ ഉപയോഗം അനുവദിക്കുന്നത് പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കും.

0: മെന്നും കോടതി നിരീക്ഷിച്ചു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ലൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കുകയും ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ചു. ക്യാപ്റ്റനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ മച്ചാർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അസാമാന്യമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ച ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കട്ടെയെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയിൽ ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സർക്കാർ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാട്ടിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെയുണ്ടായ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കെ രാജൻ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടു ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കേന്ദ്രസംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപിലെ പ്രവർത്തന പുരോഗതിയിലുള്ള ഡീറെഗുലേഷന്റെ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര കാപ്പി ദിനം. സിവിൽ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച കാപ്പി റാലിയോടെ വയനാട് ജില്ലയിൽ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കോഫി ബോർഡ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വയനാട് സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഫി ദിനാചരണം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശന വിപണന മേള, കോഫി പാർട്ടി, കർഷകരെയും കർഷക പ്രതിനിധികളെയും സംരംഭകരെയും ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. അടുത്ത 10 വർഷത്തേക്ക് വയനാട് ജില്ലയിൽ കാപ്പി കൃഷിയുടെ വ്യാപനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് 2500 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് കോഫി ബോർഡ് വിവിധ ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെന്ന്. ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലയം മേധാവി AG ബൈജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ്, ശുചീകരണ തൊഴിലാളികളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കി നഗരസഭ. കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ

0: നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ 12-ാം ദിവസം തുഴച്ചിലിൽ പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി മെഡൽ. സ്ക്വാഷിൽ വനിതാ ടീം വെങ്കലം നേടി. വനിതാ ഹോക്കി ടീം ഫൈനലിൽ നാളെ ചൈനയെ നേരിടും. 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ ആകെ 62 മെഡലുമായി ഇന്ത്യ നിലവിൽ 8-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 35 പോയിന്റ് താഴ്ന്ന് 72,446-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 22,567-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീംകോടതി. ഫ്ലൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിലിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: 50 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. UPSC കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ UPSC ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി UPSCക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് UPSCയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത ഭാരത് ജിസ് തരക്കി ഗവർണൻസ് ദേശോ ചാഹിയേ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം UPSC ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാവോ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേംഗെ ഓർ വഹി വികസിത ഭാരത് കെ സബ്സേ ബഡി ഹൈ ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ. ഇസീ കോ ധ്യാൻ മേ രഖ്തെ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പെഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
0: 1926 UPSC സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച്, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100 കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൗദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ ഭാഗമായി US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയറുമായി ശ്രീ പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ

0: ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗിവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാവും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം. സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാവും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015ലാണ് നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ്, റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6,00,000 കോടി രൂപയുടെ 845ലധികം പദ്ധതികളിൽ 315 ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പെയ്ത്ത പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേശ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101 സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത

0: ഇതാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: in many places in West Bengal, including Purba Bartanam, South 24 Parganas and South Dinajpur districts. India and Japan discuss the potential for further strengthening cooperation, communications, digital and artificial intelligence, AI. The discussions were held during a meeting between India's ambassador to Japan, Nagma Malik, and the Director General for International Affairs of Japan's Ministry of Internal Affairs and Communications, Hideo Fuseda, in Tokyo. External Affairs Minister S. Jaishankar, in view of the ongoing conflicts in Ukraine and Iran Gulf region, has warned of a food crisis in the coming months. He said these conflicts are placing severe pressure on global South economies. The traditional music instrument mandar, deeply rooted in the folk culture and tribal life of Jharkhand, has received official recognition with a geographical indication tag. North Atlantic Treaty Organization, NATO, Secretary General Mark Rutte today accused Russia of carrying out a campaign of hostile actions against NATO allies and said that Moscow was failing to stop the 32-member military alliance support for Ukraine. While addressing a joint press conference with Lithuanian Prime Minister Mindaugas, Rutte reiterated NATO's support for Ukraine and said that Russia is failing on the battlefield in Ukraine and in undermining the military alliance's support for Kyiv. A Chinese team set a Guinness World Record on 29 August 2026 for the most autonomous underwater vehicles operating simultaneously. The record involved 116 autonomous underwater vehicles, or AUVs, named TH-618s, which carried out autonomous underwater formation navigation without human intervention for 34 minutes over 500 meters. Prime Minister Narendra Modi has congratulated Manisha Kher, Neeru and Ashima Ahlawat on winning the silver medal in the women's trap team event at the Asian Games. At the end of the day 10, India collected 53 medals, 6 gold, 21 silver and 26 bronze and placed themselves in 10th position overall. IFFA Awards 2027. Key details. The 27th IIFA Weekend and Awards will be held at Etihad Arena, Yas Island, Abu Dhabi on 22 to 23 January 2027. 22nd January 2027 IIFA Digital Awards. 23 January 2027 Main IIFA Awards Venue Etihad Arena, Yas Islands, Abu Dhabi. Main event host Varun Dhawan, Karan Johar and Manish Paul. IIFA Digital Awards host Pankaj Tripathi and Ali Fazal. Announced performers Salman Khan, Shahid Kapoor, Kareena Kapoor Khan and Janvi Kapoor. This will be the 4th IIFA showcase in Abu Dhabi. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.

0: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
0: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
4: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
5: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
0: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
6: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
6: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
6: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
6: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
6: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
6: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
6: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
6: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
7: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ October 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. തുടർന്ന് 1991 October 1 ലോകത്താദ്യമായി വയോജന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ദീർഘായുസിന്റെ യുഗം, ദീർഘകാല ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഏതൊരു സമൂഹത്തിനും പ്രായമായവർ ഒരു വിലപ്പെട്ട ആസ്തിയാണ്. വാർദ്ധക്യം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയും. ചേർത്ത് പിടിക്കാം നമുക്കവരെ കരുതലോടെ, സ്നേഹത്തോടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്.

0: കരുനാഗപ്പള്ളി, കൊല്ലം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: Radio Santhanam 90.4 FM il ippol kelkam Niyama Veedi. Tayaraki avadhiripikkunnathu ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള പി വി. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ഇന്ത്യൻ ഭരണഘടനയും ഗവർണർ പദവിയും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രാഥമിക വിവരണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള പി വി. നമ്മുടെ രാജ്യത്തെ പ്രധാന പൗരനും ഭരണകൂടത്തിൻ്റെ തലവനുമാണ് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിന് ഏറെക്കുറെ സമാനമായി സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണ തലവനായി ഭരണഘടന നിയോഗിച്ചിരിക്കുന്ന പദവിയാണ് ഗവർണർ സ്ഥാനം. ഇലക്ഷനിലൂടെയാണ് രാഷ്ട്രപതിയെ നിയമിക്കുന്നത്. പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയുടെയും ഉപരിമണ്ഡലമായ രാജ്യസഭയുടെയും സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെയും ചേർന്നുള്ള ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന ഗവർണർമാർ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളല്ല. ഭരണഘടനയുടെ പാർട്ട് 6 പ്രസ്താവിച്ചിരിക്കുന്ന അനുച്ഛേദം 155 പ്രകാരം രാഷ്ട്രപതിയാണ് ഒരു സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റിന്റെയും ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ഗവർണർമാരെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ ഭരണത്തലവനാണ് ഗവർണർ. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ്. സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ഗവർണർ ആണെന്ന് അറിയപ്പെടുന്നു. ഭരണഘടനയിലെ 153 മുതൽ 167 വരെയുള്ള ആർട്ടിക്കിളുകളിലായാണ് ഗവർണർ പദവിയെ സംബന്ധിക്കുന്ന ഭരണഘടനയിലെ 153 മുതൽ 167 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് ഗവർണർ പദവിയെക്കുറിച്ചും ഗവർണർമാരുടെ അധികാരങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 153 അനുശാസിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ്, അതായത് ഭരണനിർവഹണത്തിന്റെ ചുമതല ഗവർണറിൽ നിക്ഷിപ്തമാണെന്നും ഗവർണർക്ക് നേരിട്ടോ സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണ സംവിധാനം വഴിയോ ഈ അധികാരങ്ങൾ വിനിയോഗിക്കാമെന്നും അനുച്ഛേദം 154 പ്രസ്താവിച്ചിരിക്കുന്നു. ഗവർണർക്കു വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 157 and 158. ഒരു ഗവർണർ ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. പാർലമെന്റ് അംഗമോ നിയമസഭാ അംഗമോ ആയിരിക്കാൻ പാടില്ല. ആദായകരമായ പദവികൾ, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വഹിക്കുന്ന ആളാകാൻ പാടില്ല. ഇതാണ് ഒരു ഗവർണർക്കു വേണ്ട യോഗ്യതകൾ. ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായി ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ്. അതേപോലെ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും ഗവർണറാണ്. ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ന്യായാധിപനാണ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അനുച്ഛേദം 159 പ്രകാരമാണ് ഗവർണറുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ആർട്ടിക്കിൾ 161 അനുശാസിക്കുന്നതനുസരിച്ച് രാഷ്ട്രപതിയുടെ പ്രത്യേക ഓർഡർ വഴി അടിയന്തര ഘട്ടങ്ങളിൽ ഗവർണറുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഗവർണറുടെ ഔദ്യോഗിക കാലാവധി സംബന്ധിച്ച് ആർട്ടിക്കിൾ 156 പറയുന്നത്, ദി ഗവർണർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്നാണ്. അതായത് ഗവർണറുടെ ഔദ്യോഗിക കാലാവധി രാഷ്ട്രപതിയുടെ ഇച്ഛാനുസരണമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5 ശേഷവും രാഷ്ട്രപതിയുടെ ആഗ്രഹപ്രകാരം ഒരാൾക്ക് ഗവർണറായി തുടരും.

വരാമെന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാമെന്ന് 1956 ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് സെൻസസിന് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അടിയന്തര ഫണ്ട്, അതായത് എമർജൻസി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണറാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് താഴെയുള്ള ന്യായാധിപന്മാരായ ജില്ലാ ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് ഗവർണറാണ്. ഗവർണറുടെ അഭാവത്തിൽ സംസ്ഥാനത്ത് ചീഫ് ജസ്റ്റിസിനാണ് ഗവർണറുടെ അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള അവകാശം. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. മുഖ്യമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ഇന്ത്യയിലെ ഗവർണർമാരുടെ അധികാരങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കാനും നിയമസഭ പിരിച്ചുവിടാനും ബില്ലുകൾക്ക് അധികാരം നൽകാനുമുള്ള അധികാരം ഉൾപ്പെടുന്നു. എന്നിരുന്നാലും അവരുടെ പങ്ക് പ്രധാനമായും ഫോർമൽ, ഔപചാരികമാണെന്ന് പറയും. ഗവർണർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പ്രസിഡന്റിനെ പോലെ നയതന്ത്രപരവും സൈനികപരവുമായ അധികാരങ്ങൾ ഗവർണർക്കില്ല. കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിസഭാ അംഗങ്ങളെയും നിയമിക്കുവാനും അഡ്വക്കേറ്റ് ജനറൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, മറ്റംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർക്ക് ഈ അധികാരങ്ങൾ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് അവ നടപ്പിലാക്കുന്നത് എന്ന് പ്രത്യേകം പ്രസ്താവ്യമാണ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് എന്നിത് ഉറപ്പാക്കുന്നു. ഗവർണറുടെ പങ്ക് പ്രധാനമായും പ്രതീകാത്മകവും ഔപചാരികവുമാണ്. ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുന്നുമുണ്ട്. പ്രസിഡന്റിനെ പോലെ ഗവർണറുടെ അടിയന്തര എമർജൻസി പവേഴ്സ്, അടിയന്തര അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പ്രസിഡന്റിനെ പോലെ ഗവർണർക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. ഗവർണർക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി പ്രസിഡന്റിനോട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കഴിയും. അതേപോലെ അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, PSC അംഗങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ നിയമനങ്ങൾ നടത്തുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ അക്കാദമിക സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും ഗവർണറാണ്. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവാദം നൽകുന്നത് ഗവർണറാണ്. നിയമസഭയിൽ നയപ്രഖ്യാപനം പ്രസംഗം നടത്തുന്നതും ഗവർണറുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്തിന് ചില പ്രത്യേക വിവരങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B. രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിൽ ഗവർണറായ ആദ്യ മലയാളി ശ്രീ V. വിശ്വനാഥനാണ്. കേരളത്തിൽ ഗവർണറായതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്ന വ്യക്തി ശ്രീ V. വി. ഗിരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം കേരളത്തിലെ ഗവർണറായ വ്യക്തി ശ്രീ P. സദാശിവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ കേരള ഗവർണർ എന്ന സ്ഥാനവും ശ്രീ P. സദാശിവത്തിനാണ്. കേരള ഗവർണർ പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ഗവർണറാണ് ശ്രീ സിക്കന്ദർ ഭത്ത്. സംസ്ഥാനത്ത് ഗവർണർമാരായിരുന്ന 3 വനിതകൾ ജ്യോതി വെങ്കടാചലം, റാം ദുലാരി സിൻഹ, ഷീല ദീക്ഷിത് എന്നിങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് ഗവർണറായ ആദ്യ മലയാളി ഒറീസയിൽ ഗവർണറായിരുന്ന ശ്രീ V. പി. മേനോനാണ് കേരളത്തിൽ നിന്ന് ഗവർണറാകുന്ന ആദ്യ വ്യക്തി. ഒരു അമ്മയും മകളും ഭാരതത്തിൽ ഗവർണറായിരുന്നിട്ടുണ്ട്. അത് സരോജിനി നായിഡുവും മകൾ പത്മജ നായിഡുവുമാണ്. കേരളത്തിൽ നിന്ന് ഗവർണറാകുന്ന ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ B. വി. ആണ്. തമിഴ്നാട് ഗവർണറായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ കേന്ദ്രമായിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഗവർണർ പദവിയെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. ഗവർണർ ഒരു നാമമാത്ര പദവിയാകണമെന്ന് ചില അംഗങ്ങൾ വാദിച്ചു. മറ്റു ചിലർ ഗവർണർക്ക് വസ്തുനിഷ്ഠമായ ഭരണ നേതൃത്വം നൽകണമെന്നും വാദിച്ചു. ഗവർണർ സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നും സംസ്ഥാനത്തിന്റെ
നിത്യഭരണത്തിൽ ഇട

പ്പെടരുതെന്നും ആയിരുന്നു മറ്റൊരു നിരീക്ഷണം. പ്രാദേശിക ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള ഒരു പാലം ആശയവിനിമയത്തിന്റെ കണ്ണിയായി ഗവർണർ പ്രവർത്തിക്കണമെന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ഗവർണറെ പ്രസിഡന്റിന്റെ ഇഷ്ടമനുസരിച്ച് നിയമിക്കേണ്ടതാണോ അതോ സംസ്ഥാന നിയമസഭയും മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് നിയമിക്കണമോ എന്നുള്ള ചർച്ചയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉയർന്നു വന്നിരുന്നു. ഗവർണറെ പ്രസിഡന്റ് നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാരം ശക്തപ്പെടുത്താൻ വേണ്ടിയാണെന്നും സംസ്ഥാന സർക്കാരുകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനാണെന്നുമായിരുന്നു മറ്റൊരു വാദം. നിലവിൽ അതിരുകളില്ലാത്തതും വ്യവസ്ഥകളില്ലാത്തതുമായ അധികാരം ഗവർണർക്ക് അനുവദിക്കരുതെന്ന വാദത്തിന് മുൻതൂക്കമുണ്ടായിരുന്നു എല്ലാ ചർച്ചകളിലും. ഇനി നമുക്ക് ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 161 പ്രകാരം ഗവർണർക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് ക്രിമിനൽ നിയമപ്രകാരം ശിക്ഷ ലഭിച്ച ആളുകളുടെ ശിക്ഷകൾ ക്ഷമിക്കാൻ, ഇളവ് ചെയ്യാൻ, കാലാവധി കുറച്ചു കൊടുക്കാൻ, തടവ് ശിക്ഷ ഒഴിവാക്കാൻ ഗവർണർക്ക് വിവേചന അധികാരമുണ്ട്. ഈ അധികാരം പ്രയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതേപോലെ തന്നെ ഗവർണറുടെ ഒരു പ്രത്യേക അധികാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 213 അനുച്ഛേദപ്രകാരം സംസ്ഥാന നിയമസഭ കൂടാത്ത സമയത്ത്, അതായത് സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്ത സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ അവസരം ഉണ്ട്. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയുടെ നിയമനിർമ്മാണ അധികാരത്തിന് തുല്യമാണ്. ഇതിന്റെ അർത്ഥം സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമേ ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനാകൂ എന്നതാണ്. നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയോ സംസ്ഥാന ഗവർണറോ താൽക്കാലികമായി പുറപ്പെടുവിക്കുന്ന നിയമമാണ് ഓർഡിനൻസ്. എന്നാൽ ഓർഡിനൻസ് നിയമസഭയുടെയോ പാർലമെന്റിന്റെയോ സമ്മേളന പരിധിക്ക് ഉള്ളിൽ അംഗീകരിക്കപ്പെടണം. സാധാരണയായി 6 ആഴ്ചയാണ് ഓർഡിനൻസിന്റെ കാലാവധി. ഇല്ലെങ്കിൽ ഓർഡിനൻസ് അസാധുവാകും. ഏറെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഗവർണറുടെ അധികാരമാണ് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ നിയമപ്രകാരം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഭരണകൃത്യങ്ങൾ നിർവഹിക്കുന്ന ഭരണഘടനാധികാരിയാണ്. സംസ്ഥാന സർവകലാശാല നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ചുമതല ഗവർണർക്ക് കൈമാറുന്നത്. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ പ്രധാന ചുമതലകൾ: സർവകലാശാലയുടെ തലവൻ ഗവർണറാണ്. ഗവർണർ ചാൻസലർ ആയിരിക്കെ സർവകലാശാലയുടെ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സർവകലാശാല ഭരണത്തിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. സർവകലാശാല നിയമങ്ങൾ ഗവർണറെ സർവകലാശാലയുടെ പരമാധികാരിയായി പ്രഖ്യാപിക്കുന്നു. ഗവർണർക്ക് സർവകലാശാലയുടെ ഉപാധ്യക്ഷനെ ചാൻസലർ എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പ്രായോഗികമായി സർക്കാർ തലത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനായി പരിഗണിക്കപ്പെടാറുമുണ്ട്. ചാൻസലർക്ക് സർവകലാശാലയിലെ സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയ നിർണായക ഭരണയോഗങ്ങളിൽ അധ്യക്ഷനാകാനും അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അധികാരമുണ്ട്. സർവകലാശാലകൾ ആവിഷ്കരിക്കുന്ന പുതിയ കോഴ്സുകൾ, നിയമം, നിബന്ധനകൾ എന്നിവ ഗവർണർ അംഗീകരിക്കണമെന്ന് ആവശ്യമാണ്. ചാൻസലർ ഈ നിയമങ്ങൾ അംഗീകരിച്ചു കൊടുക്കാറുണ്ട്. ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയത് സർവകലാശാലകളുടെ ഭരണത്തിൽ ഒരു ന്യൂട്രാലിറ്റി ഉറപ്പുവരുത്തുന്നതിനായാണ്. ഇതുവഴി ഗവർണർക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുമേൽ നിയന്ത്രണം നിലനിർത്താൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഗവർണർക്ക് ചാൻസലർ പദവിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയവും ഭരണകൂടവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഫെഡറൽ ഭരണക്രമം അനുവർത്തിക്കുന്ന നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ രാഷ്ട്രപതിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന സംസ്ഥാന ഭരണഘടനാ മേധാവിയായ ഗവർണർ പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമുള്ള പ്രാഥമിക വിവരണം ഇവിടെ സമാപിക്കുന്നു. ഈ പ്രഭാഷണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ

0: ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള പി വി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാ സഖി. LIC ഭീമാ സഖിയോ, അതെന്താണ്?
2: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
1: ഭീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
2: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
2: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
2: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ാണോ ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം?

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
3: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ October 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. തുടർന്ന് 1991 October 1 ലോകത്താദ്യമായി വയോജന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ദീർഘായുസിന്റെ യുഗം, ദീർഘകാല ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഏതൊരു സമൂഹത്തിനും പ്രായമായവർ ഒരു വിലപ്പെട്ട ആസ്തിയാണ്. വാർദ്ധക്യം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയും. ചേർത്ത് പിടിക്കാം നമുക്കവരെ കരുതലോടെ, സ്നേഹത്തോടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 PM. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7000

0: രൂപ, രണ്ടാം വർഷം 6000 രൂപ, മൂന്നാം വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ October 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. തുടർന്ന് 1991 October 1 ലോകത്താദ്യമായി വയോജന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ദീർഘായുസിന്റെ യുഗം, ദീർഘകാല ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഏതൊരു സമൂഹത്തിനും പ്രായമായവർ ഒരു വിലപ്പെട്ട ആസ്തിയാണ്. വാർദ്ധക്യം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയും. ചേർത്ത് പിടിക്കാം നമുക്കവരെ കരുതലോടെ, സ്നേഹത്തോടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ.

നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ

0: വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. തുടർന്ന് 1991 ഒക്ടോബർ 1 ലോകത്താദ്യമായി വയോജന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ദീർഘായുസിന്റെ യുഗം, ദീർഘകാല ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഏതൊരു സമൂഹത്തിനും പ്രായമായവർ ഒരു വിലപ്പെട്ട ആസ്തിയാണ്. വാർദ്ധക്യം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയും. ചേർത്തു പിടിക്കാം നമുക്കവരെ കരുതലോടെ, സ്നേഹത്തോടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: Guest of the day. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: Namaskaram. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സമ്പൂർണ്ണ ഹെൽമറ്റ് സാക്ഷരത നേടിയ ജില്ലയിലെ ആദ്യ സ്കൂളായി അഞ്ചാലുമൂട് സർക്കാർ HSS. കുട്ടികൾക്ക് 1000 ഹെൽമറ്റ് കൈമാറലും ഹെൽമറ്റ് സാക്ഷരതാ പ്രഖ്യാപനവും ജില്ലാ കളക്ടർ നടത്തി. സമ്പൂർണ്ണ ഹെൽമറ്റ് സാക്ഷരത നേടിയ ജില്ലയിലെ ആദ്യ സ്കൂളായി അഞ്ചാലുമൂട് സർക്കാർ HSS. ഇരുചക്ര വാഹന യാത്രയിൽ കുട്ടികളും ഹെൽമറ്റ് ധരിക്കണമെന്ന അവബോധം വളർത്തുന്നതിന് ജില്ലാ ശിശുക്ഷേമ സമിതി ആവിഷ്കരിച്ച കുട്ടികൾക്കും വേണം ഹെൽമറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് അഞ്ചാലുമൂട് സർക്കാർ HSSലെ കുട്ടികൾക്ക് 1000 ഹെൽമറ്റുകൾ കൈമാറിയതും സമ്പൂർണ്ണ ഹെൽമറ്റ് സാക്ഷരത നേടിയ സ്കൂളായി പ്രഖ്യാപിച്ചതും. സ്കൂളിൽ സംഘടിപ്പിച്ച സമ്പൂർണ്ണ ഹെൽമറ്റ് സാക്ഷരതാ പ്രഖ്യാപന ചടങ്ങ് ജില്ലാ കളക്ടർ ആനി ജുല തോമസ് ഉദ്ഘാടനം ചെയ്തു. ഓരോ കുഞ്ഞും രാഷ്ട്രത്തിന്റെ സമ്പത്താണെന്നും അവരെ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വവും ബാധ്യതയുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. റോഡ് നിയമങ്ങൾ പാലിക്കൽ സംസ്കാരമായി മാറണം. ശിക്ഷാ നടപടിയെ പേടിച്ചല്ല ഹെൽമറ്റ് ധരിക്കേണ്ടത്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മുതിർന്നവരും കുട്ടികളും ഹെൽമറ്റ് ധരിക്കുമ്പോൾ അത് ശരിയായി ധരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഏത് വാഹനം ഉപയോഗിക്കുമ്പോഴും നിയമം അനുശാസിക്കുന്ന എല്ലാ സുരക്ഷാ മാർഗങ്ങളും പിന്തുടരണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പദയാത്ര വെള്ളിയാഴ്ച രാവിലെ 7:15 ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്ന് ആരംഭിക്കും. ജില്ലാ ഭരണകൂടവും ഗാന്ധി പീസ് ഫൗണ്ടേഷനും നഗരസഭയും സംയുക്തമായാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. ഗാന്ധി പാർക്കിൽ പദയാത്ര സമാപിച്ച ശേഷം ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പൊതുസമ്മേളനവും നടക്കും. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സ്ഥാപക ദിനാചരണം 3 ഒക്ടോബർ ഹോട്ടൽ ലീല റാവിസിൽ നടക്കും. കേരളത്തിൽ താമസിക്കുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിന്ന് വിരമിച്ച ഓഫീസർമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി. രാവിലെ 9 റിട്ടയർഡ് മേജർ ജനറൽ അന്നക്കുട്ടി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം SN കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊയിലോൺ പുവർ ഹോമിൽ സ്നേഹസാന്ത്വനം പരിപാടി സംഘടിപ്പിച്ചു. 2nd year NSS വോളണ്ടിയർ JS തേജസ് പൊതിച്ചോറ് നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർമാരായ PJ അർച്ചന, ഡോക്ടർ ശ്രുതി, പുവർ ഹോം സൂപ്രണ്ട് K വത്സലൻ, ജീവനക്കാരി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. NSS യൂണിറ്റിന്റെ മ്യൂസിക് ബാൻഡ് മൽഹാർ പരിപാടി അവതരിപ്പിച്ചു. കേരള സർവകലാശാല നടത്തിയ PG പരീക്ഷയിൽ MSc ബയോകെമിസ്ട്രി, കെമിസ്ട്രി, കൊമേഴ്സ് വിഷയങ്ങളിൽ ആദ്യ റാങ്കുകൾ നേടി കരിക്കോട് TKM ആർട്സ് കോളേജ് വിദ്യാർത്ഥികൾ. ഫ്രണ്ട്സ് തരംഗം സാഹിത്യകലാ സംഘടനയുടെ നേതൃത്വത്തിൽ കവിയരങ്ങും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. MK പ്രേമചന്ദ്രൻ MB ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. തുടർന്ന് 1991 ഒക്ടോബർ 1 ലോകത്താദ്യമായി വയോജന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ദീർഘായുസിന്റെ യുഗം, ദീർഘകാല ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഏതൊരു സമൂഹത്തിനും പ്രായമായവർ ഒരു വിലപ്പെട്ട ആസ്തിയാണ്. വാർദ്ധക്യം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയും. ചേർത്ത് പിടിക്കാം നമുക്കവരെ കരുതലോടെ, സ്നേഹത്തോടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645 7

0: 1-8 എന്ന നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
6: ഫീൽ ദ മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
7: പ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടു നിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലുമുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ

0: വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895391927.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങൾ.

സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ

0: പെണ്ണിന്റെ ചെറുക്കൻ്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
6: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
4: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
6: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
4: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
6: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
4: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
6: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
4: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
6: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
4: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
6: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
4: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
6: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
4: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോണ്ടാക്ട് 8547025367.
6: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.

0: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 1. സുപ്രീം കോടതിയുടെ ആദ്യകാല രൂപമായ ഫെഡറൽ കോടതി നിലവിൽ വന്നതും ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നതും BSNL നിലവിൽ വന്നതുമൊക്കെ ഒരു ഒക്ടോബർ 1-നായിരുന്നു. ഒക്ടോബർ 1-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 1. സുപ്രീം കോടതിയുടെ ആദ്യകാല രൂപമായ ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1937 ഒക്ടോബർ 1-നായിരുന്നു. ഇന്ന് ചൈനയുടെ ദേശീയ ദിനം. റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1-നായിരുന്നു. ഭാഷാടിസ്ഥാനത്തിലെ ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1-നായിരുന്നു. ക്യാമറൂണുകളിലയിച്ച് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ക്യാമറൂൺ നിലവിൽ വന്നത് 1961 ഒക്ടോബർ 1-നായിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയുമായ ആനി ബസന്റെ ജന്മദിനമാണ് ഇന്ന്. 1847 ഒക്ടോബർ 1-നാണ് ആനി ബസന്റ് ജനിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റുമായിരുന്നു ആനി ബസന്റ്. കാർൾ മാക്സ് ഡാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചത് 1867 ഒക്ടോബർ 1-നായിരുന്നു. ക്രൊയേഷ്യൻ ആഭ്യന്തര യുദ്ധസമയത്ത് ഡുബ്രോണിക് ദ്വീപ് യുഗോസ്ലാവിയ പിടിച്ചെടുത്തത് 1991 ഒക്ടോബർ 1-നായിരുന്നു. BSNL നിലവിൽ വന്നത് 2000 ഒക്ടോബർ 1-നായിരുന്നു. പാവങ്ങളുടെ പടത്തലവനെന്ന് അറിയപ്പെടുന്ന AKG എന്ന ആയില്ലത്ത് കുറ്റേരി ഗോപാലൻ നമ്പ്യാർ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനും ഇന്ത്യൻ പാർലമെന്റിലെ പ്രഥമ പ്രതിപക്ഷ നേതാവുമായിരുന്ന AKGയുടെ ജന്മദിനമാണ് ഇന്ന്. 1904 ഒക്ടോബർ 1-ന് കണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാം.

0: नम।
1: हरि ओम। भगवान पतिमूध्याय पर ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന, ആറാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോ അർജുന, ആരാലാണോ അർജുന മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന വിഷയത്തിൽ തന്നെ തന്നെ മാനദണ്ഡമാക്കുന്നത്. അത് നല്ല സമീപനമാണ് എന്ന് പറയും, ആഴമുള്ള സമീപനമാണ്. വീട്ടിലെ അതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതിനേക്കാൾ എനിക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി എന്ന് അന്വേഷിക്കാം. കാരണം ഉള്ളിലിരുന്ന് അന്തര്യാമി നമുക്ക് മാർഗദർശനം നൽകുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ?

അതിനനുസരിച്ച് അപ്പൊ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയട്ടെ. ഒപ്പം തന്നെ പറഞ്ഞാലേ മറ്റുള്ളവർ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ കഴിവുകളെ കുറിച്ച് പറയാം. പറയുമ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊള്ളണം, അത് നമ്മുടെ ഒരു അഹന്തയുടെ സ്ഫുരണമായി പോകുന്നുണ്ടോ, അഥവാ എന്നിലുള്ള ഈ കഴിവ്. നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള ഒരു വസ്തുത ഇപ്രകാരം നമുക്ക് ഓർമ്മിക്കാം. എന്താ ഓർമ്മിക്കേണ്ടത്? എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ അവകാശപ്പെട്ടതാകുന്നു. ആവർത്തിക്കട്ടെ, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ അവകാശപ്പെട്ടതാകുന്നു. ഓക്കെ, അത് തടഞ്ഞു വെക്കാൻ നമുക്ക് അധികാരമില്ല. അത് തടഞ്ഞു വെക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് ആവിഷ്കാര വിഷയത്തിൽ സങ്കോചം കാണിക്കരുത്. ലഭ്യമായ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥനാപൂർവം ദി ബെസ്റ്റ് വി ഹാവ് ടു ബ്രിങ് ഔട്ട്, ഉത്തമമായതിനെ ആവിഷ്കരിക്കാൻ ഉദ്യമിച്ചോളണം. കേട്ടില്ലേ? ഇത് തന്നെയാ സ്വാമി ഞങ്ങൾക്കും പറയാനുള്ളത്. ആ കൊച്ചുകുട്ടികളെ ഇറക്കി വിട്ടത് അവർക്ക് ഇവിടെ അല്ല ഇരുന്നിട്ടല്ല അത് ചെയ്യേണ്ടതെന്ന് പറയാം. അവരുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ടത് അവിടെ അവിടെ പിടിച്ചിരുത്തിയിട്ട് കേൾക്കാൻ നിർബന്ധിക്കുന്നത് വലിയ ഉപദ്രവമാവുന്നു പറയാ. ആ അങ്ങനെ കുട്ടികളോട് നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. അവര് കളിച്ച് ഉല്ലസിക്കട്ടെ. ഈ വിധം ആവിഷ്കാര ആഘോഷമാക്കി കുടുംബങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ വേദികളിലും ഇത് സാധിക്കട്ടെ എന്ന് പറയാം. ഒരിക്കലൊരു ലേഖനം ഇവരെ പത്രത്തില് എഡിറ്റോറിയൽ കോള അവിടെ അവിടെ ഒരു കനപ്പെട്ട ലേഖനങ്ങളൊക്കെ പലപ്പോഴും വരും. ഒരിക്കലും വന്ന ഒരു ലേഖനം എന്താ വെച്ചാൽ, ഈ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം കൊണ്ട് കുട്ടികൾക്ക് യാതൊരു സർഗശേഷിയും ഇല്ലാതായി പോകുന്നു. കാണാനും തിരിച്ചറിയാനും ആവിഷ്കരിക്കാനും ഒന്നും പ്രേരണ ഇല്ലാതായി പോകുന്നു. ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാലത്തൊക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെ കോളേജുകളിലൊക്കെ സംസാരിക്കാൻ പോയ പ്ലസ് ടു വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു തമാശ പറഞ്ഞാലൊന്നും അവർ ചിരിക്കൊന്നുമില്ല. കാരണം അവർ കേൾക്കുന്നേ ഇല്ല എന്ന് പറയാം. അവരിങ്ങനെ എൻട്രൻസ് എഴുതി അത് ക്രാക്ക് ചെയ്യേണ്ട ഒരു ക്രാക്കായിട്ടിരിക്കുകയാണ് എന്ന് പറയാം. തമാശ പറഞ്ഞാലൊന്നും ചിരിക്കില്ല. തങ്ങളുടെ ഒരു ലേഖനം, ഇത് ഈ പോക്ക് എങ്ങോട്ടാണ്, എങ്ങോട്ടേക്കാണ്? ഇവിടെയാണ് ചിലപ്പോഴൊക്കെ പിന്നെ മെഡിക്കൽ കോളേജിൽ അല്ല ഡോക്ടർമാരുടെ കൂട്ടം, അവര് കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ ശുഭാവഹമായിട്ടുള്ള കാര്യമാണ്. കലഹമൊക്കെ വളരെ കുറഞ്ഞു കിട്ടുന്നു പറയാം. ഈഗോ ക്ലാഷ് ഒക്കെ വളരെ കുറയും. കാരണം എന്താണ്? സർവേശ്വര വിഭൂതി ഇങ്ങനെ ആവിഷ്കൃതമാവുന്ന സമയത്ത് അത് അംഗീകരിക്കാനും ആദരിക്കാനും തയ്യാറാവുന്നതോടുകൂടി എല്ലാവരും അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഉത്സാഹിച്ചോളണം. അവനവന് അലോസരം തോന്നുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക, നമ്പർ വൺ. നമ്പർ ടു, മറ്റുള്ളവരെ അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള സന്മനസ് വളർത്തിയെടുക്കുക. ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് ആദരവോടെ പ്രേമത്തോടെ അത് പങ്കുവെക്കാൻ തയ്യാറാവുക. ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻസ്. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇനി നമുക്ക് ഭഗവാന്റെ വിഭൂതി വിസ്തരിച്ചതിനെ ശ്രദ്ധിക്കാം. സ്ഥൂലമായതില് മനസ്സിനെ ഉറപ്പിച്ച് ക്രമേണ സൂക്ഷ്മത്തിലേക്ക് നയിക്കുന്ന കാര്യമൊക്കെ ഇന്നലെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നിട്ട് ഭഗവാൻ പറയുകയായിരുന്നു, ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം, ജ്യോതിസ്സുകളുടെ കൂട്ടത്തിൽ ഞാൻ സൂര്യനാകുന്നു, രശ്മികളെ ചൊരിയുന്ന സൂര്യനാകുന്നു, അർക്കനാകുന്നു. മരീചികളുടെ കൂട്ടത്തിൽ, വിവിധ വായുപ്രവാഹങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മരുത്ത് ആകുന്നു. നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ശശിയാകുന്നു. നക്ഷത്രങ്ങളുടെ കൂട്ടത്തില് ഭഗവാൻ ശശിയാണ് അല്ലേ? ഹൈ, നക്ഷത്രം എന്ന് പറഞ്ഞ സ്റ്റാർസ്, യു ഡോണ്ട് നോ നത്തിങ് അബൌട്ട് എന്നൊന്നും ആക്ഷേപിക്കേണ്ടെന്ന് പറയും. ഇതൊരു സാഹിത്യ ഭാവനയായിട്ട് കണ്ടാൽ മതി. അത് നമ്മൾ ഇന്നലെ വിസ്തരിച്ചു. വേദ

വേദാനാം, വേദങ്ങളുടെ കൂട്ടത്തിൽ. ഭഗവാനെ ഏത് വേദമായിട്ടാണ് ആരാധിക്കേണ്ടത്? വേദങ്ങളോടൊരു താല്പര്യം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതില് ഭഗവാന്റെ ഉത്തമവും ഉദാത്തവുമായ ഒരു ആവിഷ്കാരം ഏത് വേദ സംബന്ധിയായിട്ട് സംഭവിച്ചു, എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? അതേതാണ്? അത് സാമവേദമാണ്. എന്താ സാമവേദത്തിന്റെ പ്രത്യേകത? അത് ഗാനാത്മകമാണ് എന്നുള്ളതാണ്. ഗാനാത്മകമാണ്. ഗാനം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ സാന്ത്വനിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ സാമർഥ്യമുള്ളതാകും. ഋഷിമാര് കണ്ണടച്ച് ധ്യാനമഗ്നരായിരുന്ന സമയത്ത് അവർക്കുണ്ടായ പ്രപഞ്ചാനുഭൂതിയെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങളെ അവര് ഭാവഗീതമായിട്ട് അവതരിപ്പിച്ചതാണ് സാമവേദം. അതുകൊണ്ട് വേദങ്ങളിൽ ഭഗവാനെ സാമവേദമായി ഗണിച്ച് ആരാധിക്കാം. ദേവാനാമസ്മി വാസവഹ, ദേവന്മാരുടെ കൂട്ടത്തിൽ ഓഫ്കോഴ്സ് ദേവാധിപതിയായിട്ടുള്ള ഇന്ദ്രനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരിലും സർവേശ്വരൻ തന്നെ കേട്ടേ. പക്ഷേ കൂടുതൽ ആവിഷ്കൃതമായത് ആ ഗണത്തിൽ, ആ പട്ടികയിൽ പെടുത്തി ആലോചിക്കുമ്പോൾ ദേവേന്ദ്രനിലൂടെയാണ്. ഇന്ദ്രിയാണാം മനശ്ചാസ്മി, ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിൽ. ഇന്ദ്രിയങ്ങളുടെ ജോലി എന്താണ്? ഇന്ദ്രിയങ്ങൾ പുറമേ നിന്ന് കിട്ടുന്ന സംവേദനങ്ങളെയൊക്കെ അകത്തു കൊണ്ടുപോയിട്ട് മനസ്സിന് മുന്നിലാണ് സമർപ്പിക്കുന്നത്. മനസ്സാണ് അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയാ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മനസ്സാണ്. മനസ്സ് ഒരു ഗുമസ്തന്റെ ജോലി ചെയ്യുന്നു. മനസ്സ് ഈ വിവരങ്ങളൊക്കെ യഥാക്രമം ക്രോഡീകരിച്ചിട്ട് ബുദ്ധിക്ക് സമർപ്പിക്കും. ബുദ്ധി അതിനെ പ്രോസസ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിലേക്കും അതുപോലെ തന്നെ റെസ്പോൺസിലേക്കും അറ്റ് ടൈംസ് റിയാക്ഷനിലേക്കും ഒക്കെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം പരിഗണിച്ച് മനസ്സിനെ ഭഗവാന്റെ ആവിഷ്കാരമായിട്ട് ആരാധിച്ചോളാൻ പറഞ്ഞിരിക്കുന്നു. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം. ഈ ലിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആ ഒടുവില് ഭഗവാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇത്തിരി വിസ്തരിച്ച് മനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ഗംഭീര ആവിഷ്കാരമാണ് 11 അധ്യായത്തിൽ നമ്മൾ കാണുക. അതിന്റെ ആ ഒരു ചിത്രീകരണം നമുക്ക് തുടർന്ന് ആസ്വദിക്കാം. അതുകൊണ്ട് ഈ ലിസ്റ്റ് പരിചയപ്പെട്ടു പോവാം. ഒന്നാമത്തെ കാര്യം, ഈ സാങ്കേതിക പ്രയോഗങ്ങളൊന്നും നമുക്ക് അത്ര സുപരിചിതമല്ല. കേട്ടില്ലേ, പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് അത്ര ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അത്ര സുപരിചിതമല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് എങ്ങനെ നോക്കിക്കാണണം, ഇന്നിപ്പോ ഭഗവാൻ ഇതൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു പറയുക? കമ്പ്യൂട്ടറുകളിലെ മദർബോർഡ് ഞാനാണ് എന്നിങ്ങനെ കേട്ടല്ലേ, ആ ലൈനിൽ അങ്ങനെ പിടിച്ച് ചിന്തിച്ചോളൂ എന്ന് പറയാം. ഏറ്റവും ഉത്തമവും ഉദാത്തവും ഗംഭീരവുമായിട്ടുള്ള ആവിഷ്കാരങ്ങളൊക്കെ സർവേശ്വരന്റേതായിട്ട് എണ്ണിക്കൊള്ളുക, അതിനെക്കുറിച്ച് അത്ഭുതപ്പെടുക, അതാണ് ആരാധന. ഭഗവാൻ എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്ന് ഓർമ്മിക്കുക, അതാണ് ആരാധന. രുദ്രാണാം ശങ്കരഹാച അസ്മി, രുദ്രന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ശങ്കരനാകുന്നു. ദ്വാദശ ഏകാദശ രുദ്രന്മാര്, 11 രുദ്രന്മാരുണ്ട്. 11 അധ്യായത്തിൽ രുദ്രന്മാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാം ആരൊക്കെയാണ്. ഈ 11 രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ്. വിത്തേശ, വിത്തേശന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? സോറി, വിത്തേശനാകുന്നു ഞാൻ യക്ഷരക്ഷസാം, യക്ഷങ്ങളുടെയും രക്ഷസുകളുടെയും കൂട്ടത്തിൽ. യക്ഷരക്ഷസ് എന്നൊക്കെ പറയുന്നത് കുബേരന്റെ ഭൃത്യ സമൂഹമാകുന്നു. കുബേരന്റെ ഭൃത്യ സമൂഹമാകുന്നു യക്ഷന്മാരും

0: രക്ഷസ്സുകളൊക്കെ, രക്ഷ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ സമൃദ്ധിയുടെ അർത്ഥത്തിലൊക്കെയാണ് പ്രയോഗങ്ങൾ. ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? കുബേരനാണ്, വിത്തേശൻ. വിത്തേശൻ എന്ന് പറഞ്ഞാൽ കുബേരൻ. കുബേരനാകുന്നു ഞാൻ. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഇതിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടായ കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ

0: മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി പി ഡബ്ല്യു ഡി സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018ലാണ് ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാ ആനുകൂല്യം നൽകിവരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ എം യു, ഷർജിത ജെ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കു പിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.

0: യാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ. സന്ധ്യാഗീതത്തിൽ ആദ്യം മൊഹ്സിൻ പരാരിയുടെ വരികൾക്ക് ഷഹബാസ് അമന്റെ ഈണത്തിൽ പാടിയത് ചിത്രം ഹലാൽ ലവ് സ്റ്റോറി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: അടക്ക അടക്ക ഝട്ട പട്ട പന ഘട്ട ഫര ചടക മടക ഇക് നാർ നവേലി ഗോരി ഗോരി ഗ്വാല നക്കി ചോരി ചലി ചോരി ചോരി മുഖ മോരി മോരി മുസ്കായ അലവേലി കങ്കരി ഗലി മേ മാരി കങ്കരി കനൈ യനെ പക്കരി ബാഹ് ഓർ കി അട ഖേലി ഭരി പിച്ചകാരി മാരി സരാ ഭോലി പരിഹാരി ഭോലി.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സ്വാഗതം ചെയ്തു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം, എന്നാൽ 2 വർഷത്തിനകം ജനനമോ മരണമോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സ്റ്റോക്ക് സംഭരണ കാലാവധി 15 ദിവസമായും സ്റ്റോക്ക് പരിധി 1000 ക്വിന്റലായും നിജപ്പെടുത്തി. ഈ മാസം 15 മുതൽ നവംബർ വരെ നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാകും. ഉത്സവ സീസണിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും ഉപഭോക്ത

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ ഓർമ്മകളും നന്മയും പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. ഗ്രാമം എന്നത് വെറും ഒരു സ്ഥലം മാത്രമല്ല, തനതായ ഭാഷാശൈലികൾ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ, തൊഴിൽ രീതികൾ, സാമൂഹിക ബന്ധങ്ങൾ മുതലായവ ചേർന്നൊരു ജീവിത ലോകമാണത്. അതിനാൽ തന്നെ ഗ്രാമം എന്നത് പ്രകൃതിയോട് ചേർന്ന, സാമൂഹിക ബന്ധങ്ങൾ ശക്തമായ, ലളിതമായ ജീവിതശൈലി തുടരുന്ന പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പ്രഭാതത്തിനും മധ്യാഹ്നത്തിനും സായാഹ്നത്തിനും ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ടാകും. ഇളം വെയിലും ചെറുകാറ്റും ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്ന ആ സായാഹ്നത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ?

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാട്ടുവഴികളിലെ സായാഹ്നത്തെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവരുടായി പങ്കുവെക്കുന്നത്. പ്രഭാതത്തെ പോലെ സായാഹ്നങ്ങളിലും ഗ്രാമാന്തരീക്ഷം ശബ്ദമുഖരിതമായിരിക്കും, കുട്ടികളുടെ കളിച്ചിരികളാൽ സമ്പന്നമായിരിക്കും. ഏവരും തിരികെ വീടണയാനുള്ള തിരക്കിലായിരിക്കും. എന്നാൽ സ്കൂള് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് സായാഹ്നങ്ങൾ അടുത്ത ഒരധ്യായം ഒരുക്കി വെച്ചു. അവിടെ അവർ കളിച്ചുല്ലസിച്ചു, സ്വറ പറഞ്ഞിരുന്നു, വിശേഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ മനോഹരമായൊരു സൗഹൃദവും സഹകരണവും വളർത്തിയെടുത്തു. വൈകുന്നേരങ്ങളിൽ കവലകളിലെ വലിയ ആലിൻ ചുവടുകളിലും തോട്ടുവക്കത്തെ കലിങ്കിലുമൊക്കെ ആളുകൾ ഒത്തുകൂടിയിരുന്നു. ചിലർ വഴിയെ പോകുന്നവരെയൊക്കെ വെറുതെ എന്തെങ്കിലും പറയും. ചിലർക്ക് പറയാനുള്ളത് അന്താരാഷ്ട്ര കാര്യങ്ങളാകും. ചിലർ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് പറയും. ചിലർ തങ്ങളുടെ സൗഭാഗ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചിലർ തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും ആവലാതികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസത്തെ പതിവ് ചർച്ചകൾ നടക്കുന്ന മറ്റൊരിടമാണ് അങ്ങാടിയിലെ ചായക്കടകൾ. നല്ല രുചിയുള്ള ഭക്ഷണത്തിന് പുറമെ ചിലപ്പോൾ കൈപ്പേറിയ ചർച്ചകളും അവിടെ

0: കനത്ത ഓർമ്മയാണ്. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളെ സാക്ഷിയാക്കി സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് മറയുമ്പോൾ ഒരു സുവർണ ചിത്രമായി ഗ്രാമം മാറുന്നു. മനസ്സിൽ വിരിയുന്ന അത്തരം ശുഭസായാഹ്നങ്ങളുടെ സുന്ദര ചിത്രത്തോടുകൂടി ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പീൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: You're listening an entertainment world. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ

കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഇന്ത്യൻ ഭരണഘടനയും ഗവർണർ പദവിയും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രാഥമിക വിവരണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ രാജ്യത്തെ പ്രധാന പൗരനും ഭരണകൂടത്തിന്റെ തലവനുമാണ് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിന് ഏറെക്കുറെ സമാനമായി സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണ തലവനായി ഭരണഘടന നിയോഗിച്ചിരിക്കുന്ന പദവിയാണ് ഗവർണർ സ്ഥാനം. ഇലക്ഷനിലൂടെയാണ് രാഷ്ട്രപതിയെ നിയമിക്കുന്നത്. പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയുടെയും ഉപരിമണ്ഡലമായ രാജ്യസഭയുടെയും സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെയും ചേർന്നുള്ള ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന ഗവർണർമാർ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളല്ല. ഭരണഘടനയുടെ പാർട്ട് 6-ൽ പ്രസ്താവിച്ചിരിക്കുന്ന അനുച്ഛേദം 155 പ്രകാരം രാഷ്ട്രപതിയാണ് ഒരു സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റിന്റെയും ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ഗവർണർമാരെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ ഭരണത്തലവനാണ് ഗവർണർ. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ്. സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ഗവർണർ ആണെന്ന് അറിയപ്പെടുന്നു. ഭരണഘടനയിലെ 153 മുതൽ 167 വരെയുള്ള ആർട്ടിക്കിളുകളിലായാണ് ഗവർണർ പദവിയെ സംബന്ധിക്കുന്ന ഭരണഘടനയിലെ 153 മുതൽ 167 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് ഗവർണർ പദവിയെക്കുറിച്ചും ഗവർണർമാരുടെ അധികാരങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 153 അനുശാസിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് അതായത് ഭരണനിർവഹണത്തിന്റെ ചുമതല ഗവർണറിൽ നിക്ഷിപ്തമാണ്.

അന്നും ഗവർണർക്ക് നേരിട്ടോ സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണ സംവിധാനം വഴിയോ ഈ അധികാരങ്ങൾ വിനിയോഗിക്കാമെന്നും അനുച്ഛേദം 154 പ്രസ്താവിച്ചിരിക്കുന്നു. ഗവർണർക്കു വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 157 and 158 ഒരു ഗവർണർ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 പൂർത്തിയാക്കിയിരിക്കണം, പാർലമെന്റ് അംഗമോ നിയമസഭാ അംഗമോ ആയിരിക്കാൻ പാടില്ല, ആദായകരമായ പദവികൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വഹിക്കുന്ന ആളാകാൻ പാടില്ല. ഇതാണ് ഒരു ഗവർണർക്കു വേണ്ട യോഗ്യതകൾ. ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായി ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ്. അതേപോലെ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും ഗവർണറാണ്. ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ന്യായാധിപനാണ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അനുച്ഛേദം 159 പ്രകാരമാണ് ഗവർണറുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ആർട്ടിക്കിൾ 161 അനുശാസിക്കുന്നതനുസരിച്ച് രാഷ്ട്രപതിയുടെ പ്രത്യേക ഓർഡർ വഴി അടിയന്തര ഘട്ടങ്ങളിൽ ഗവർണറുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഗവർണറുടെ ഔദ്യോഗിക കാലാവധി സംബന്ധിച്ച് ആർട്ടിക്കിൾ 156 പറയുന്നത്, ദി ഗവർണർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്നാണ്. അതായത് ഗവർണറുടെ ഔദ്യോഗിക കാലാവധി രാഷ്ട്രപതിയുടെ ഇച്ഛാനുസരണമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5 ശേഷവും രാഷ്ട്രപതിയുടെ ആഗ്രഹപ്രകാരം ഒരാൾക്ക് ഗവർണറായി തുടരാമെന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാമെന്ന് 1956 7 ഭരണഘടനാ ഭേദഗതി പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് സെൻസസിന് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അടിയന്തര ഫണ്ട് അതായത് എമർജൻസി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണറാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് താഴെയുള്ള ന്യായാധിപന്മാരായ ജില്ലാ ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് ഗവർണറാണ്. ഗവർണറുടെ അഭാവത്തിൽ സംസ്ഥാനത്ത് ചീഫ് ജസ്റ്റിസിനാണ് ഗവർണറുടെ അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള അവകാശം. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. മുഖ്യമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ഇന്ത്യയിലെ ഗവർണർമാരുടെ അധികാരങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കാനും നിയമസഭ പിരിച്ചുവിടാനും ബില്ലുകൾക്ക് അധികാരം നൽകാനുമുള്ള അധികാരം ഉൾപ്പെടുന്നു. എന്നിരുന്നാലും അവരുടെ പങ്ക് പ്രധാനമായും ഫോർമൽ ഔപചാരികമാണെന്ന് പറയും. ഗവർണർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പ്രസിഡന്റിനെ പോലെ നയതന്ത്രപരവും സൈനികപരവുമായ അധികാരങ്ങൾ ഗവർണർക്കില്ല. കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിസഭാ അംഗങ്ങളെയും നിയമിക്കുവാനും അഡ്വക്കേറ്റ് ജനറൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, മറ്റംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർക്ക് ഈ അധികാരങ്ങൾ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് അവ നടപ്പിലാക്കുന്നത് എന്ന് പ്രത്യേകം പ്രസ്താവ്യമാണ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് എന്നിത് ഉറപ്പാക്കുന്നു. ഗവർണറുടെ പങ്ക് പ്രധാനമായും പ്രതീകാത്മകവും ഔപചാരികവുമാണ്. ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുന്നുമുണ്ട്. പ്രസിഡന്റിനെ പോലെ ഗവർണറുടെ അടിയന്തര എമർജൻസി പവേഴ്സ് അടിയന്തര അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പ്രസിഡന്റിനെ പോലെ ഗവർണർക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. ഗവർണർക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി പ്രസിഡന്റിനോട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കഴിയും. അതേപോലെ അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, PSC അംഗങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ നിയമനങ്ങൾ നടത്തുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ അക്കാദമിക സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും ഗവർണറാണ്. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവാദം നൽകുന്നത് ഗവർണറാണ്. നിയമസഭയിൽ നയ

പ്രഖ്യാപനം പ്രസംഗം നടത്തുന്നതും ഗവർണറുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്തിന് ചില പ്രത്യേക വിവരങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ വി രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിൽ ഗവർണറായ ആദ്യ മലയാളി ശ്രീ വി വിശ്വനാഥനാണ്. കേരളത്തിൽ ഗവർണറായതിന് ശേഷം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്ന വ്യക്തി ശ്രീ വി വി ഗിരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിന് ശേഷം കേരളത്തിലെ ഗവർണറായ വ്യക്തി ശ്രീ പി സദാശിവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ കേരള ഗവർണർ എന്ന സ്ഥാനവും ശ്രീ പി സദാശിവത്തിനാണ്. കേരള ഗവർണർ പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ഗവർണറാണ് ശ്രീ സിക്കന്ദർ ഭട്ട്. സംസ്ഥാനത്ത് ഗവർണർമാരായിരുന്ന മൂന്ന് വനിതകൾ ജ്യോതി വെങ്കടാചലം, റാം ദുലാരി സിൻഹ, ഷീല ദീക്ഷിത് എന്നിങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് ഗവർണറായ ആദ്യ മലയാളി ഒറീസയിൽ ഗവർണറായിരുന്ന ശ്രീ വി പി മേനോനാണ് കേരളത്തിൽ നിന്ന് ഗവർണറാകുന്ന ആദ്യ വ്യക്തി. ഒരു അമ്മയും മകളും ഭാരതത്തിൽ ഗവർണറായി ഇരുന്നിട്ടുണ്ട്. അത് സരോജിനി നായിഡുവും മകൾ പത്മജ നായിഡുവുമാണ്. കേരളത്തിൽ നിന്ന് ഗവർണറാകുന്ന ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബി വി ആണ്. തമിഴ്നാട് ഗവർണറായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ കേന്ദ്രമായിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഗവർണർ പദവിയെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. ഗവർണർ ഒരു നാമമാത്ര പദവിയാകണമെന്ന് ചില അംഗങ്ങൾ വാദിച്ചു. മറ്റു ചിലർ ഗവർണർക്ക് വസ്തുനിഷ്ഠമായ ഭരണ നേതൃത്വം നൽകണമെന്നും വാദിച്ചു. ഗവർണർ സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നും സംസ്ഥാനത്തിന്റെ നിത്യഭരണത്തിൽ ഇടപെടരുതെന്നും ആയിരുന്നു മറ്റൊരു നിരീക്ഷണം. പ്രാദേശിക ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള ഒരു പാലം, ആശയവിനിമയത്തിന്റെ കണ്ണിയായി ഗവർണർ പ്രവർത്തിക്കണമെന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ഗവർണറെ പ്രസിഡന്റിന്റെ ഇഷ്ടമനുസരിച്ച് നിയമിക്കേണ്ടതാണോ അതോ സംസ്ഥാന നിയമസഭയും മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് നിയമിക്കണമോ എന്നുള്ള ചർച്ചയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉയർന്നു വന്നിരുന്നു. ഗവർണറെ പ്രസിഡന്റ് നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാരം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നും സംസ്ഥാന സർക്കാരുകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനാണെന്നുമായിരുന്നു മറ്റൊരു വാദം. നിലവിൽ അതിരുകളില്ലാത്തതും വ്യവസ്ഥകളില്ലാത്തതുമായ അധികാരം ഗവർണർക്ക് അനുവദിക്കരുതെന്ന വാദത്തിന് മുൻതൂക്കമുണ്ടായിരുന്നു എല്ലാ ചർച്ചകളിലും. ഇനി നമുക്ക് ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 161 പ്രകാരം ഗവർണർക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് ക്രിമിനൽ നിയമപ്രകാരം ശിക്ഷ ലഭിച്ച ആളുകളുടെ ശിക്ഷകൾ ക്ഷമിക്കാൻ, ഇളവ് ചെയ്യാൻ, കാലാവധി കുറച്ചു കൊടുക്കാൻ, തടവ് ശിക്ഷ ഒഴിവാക്കാൻ ഗവർണർക്ക് വിവേചന അധികാരമുണ്ട്. ഈ അധികാരം പ്രയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതേപോലെ തന്നെ ഗവർണറുടെ ഒരു പ്രത്യേക അധികാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 213 അനുച്ഛേദപ്രകാരം സംസ്ഥാന നിയമസഭ കൂടാത്ത സമയത്ത്, അതായത് സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്ത സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ അവസരം ഉണ്ട്. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയുടെ നിയമനിർമ്മാണ അധികാരത്തിന് തുല്യമാണ്. ഇതിന്റെ അർത്ഥം സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമേ ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനാകൂ എന്നതാണ്. നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയോ സംസ്ഥാന ഗവർണറോ താൽക്കാലികമായി പുറപ്പെടുവിക്കുന്ന നിയമമാണ് ഓർഡിനൻസ്. എന്നാൽ ഓർഡിനൻസ് നിയമസഭയുടെയോ പാർലമെന്റിന്റെയോ സമ്മേളന പരിധിക്ക് ഉള്ളിൽ അംഗീകരിക്കപ്പെടണം. സാധാരണയായി 6 ആഴ്ചയാണ് ഓർഡിനൻസിന്റെ കാലാവധി. ഇല്ലെങ്കിൽ ഓർഡിനൻസ് അസാധുവാകും. ഏറെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഗവർണറുടെ അധികാരമാണ് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ നിയമപ്രകാരം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഭരണകൃത്യങ്ങൾ നിർവഹിക്കുന്ന ഭരണഘടനാ അധികാരിയാണ്. സംസ്ഥാന സർവകലാശാല നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ചുമതല ഗവർണർക്ക് കൈമാറുന്നത്. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ

0: പ്രധാന ചുമതലകൾ. സർവകലാശാലയുടെ തലവൻ ഗവർണറാണ്. ഗവർണർ ചാൻസലറായിരിക്കെ സർവകലാശാലയുടെ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സർവകലാശാല ഭരണത്തിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. സർവകലാശാല നിയമങ്ങൾ ഗവർണറെ സർവകലാശാലയുടെ പരമാധികാരിയായി പ്രഖ്യാപിക്കുന്നു. ഗവർണർക്ക് സർവകലാശാലയുടെ ഉപാധ്യക്ഷനെ ചാൻസലർ എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പ്രായോഗികമായി സർക്കാർ തലത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനായി പരിഗണിക്കപ്പെടാറുമുണ്ട്. ചാൻസലർക്ക് സർവകലാശാലയിലെ സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയ നിർണായക ഭരണയോഗങ്ങളിൽ അധ്യക്ഷനാകാനും അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അധികാരമുണ്ട്. സർവകലാശാലകൾ ആവിഷ്കരിക്കുന്ന പുതിയ കോഴ്സുകൾ, നിയമം, നിബന്ധനകൾ എന്നിവ ഗവർണർ അംഗീകരിക്കണമെന്ന് ആവശ്യമാണ്. ചാൻസലർ ഈ നിയമങ്ങൾ അംഗീകരിച്ചു കൊടുക്കാറുണ്ട്. ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയത് സർവകലാശാലകളുടെ ഭരണത്തിൽ ഒരു ന്യൂട്രാലിറ്റി ഉറപ്പുവരുത്തുന്നതിനായാണ്. ഇതുവഴി ഗവർണർക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുമേൽ നിയന്ത്രണം നിലനിർത്താൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഗവർണർക്ക് ചാൻസലർ പദവിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയവും ഭരണകൂടവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഫെഡറൽ ഭരണക്രമം അനുവർത്തിക്കുന്ന നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ രാഷ്ട്രപതിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന സംസ്ഥാന ഭരണഘടനാ മേധാവിയായ ഗവർണർ പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമുള്ള പ്രാഥമിക വിവരണം ഇവിടെ സമാപിക്കുന്നു. ഈ പ്രഭാഷണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സ്വാന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനയ്ക്ക് ഫെഡറൽ സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ചു. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ക്ലിയറൻസ് ലഭിച്ചത്. ഇനി മുതൽ മേയർക്ക് നഗരത്തെ ബാധിക്കുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള രഹസ്യ ഫെഡറൽ ബ്രീഫിംഗുകളിൽ പങ്കെടുക്കാം. ജനുവരിയിൽ അധികാരമേറ്റ ശേഷം അപേക്ഷ നൽകിയെങ്കിലും ഫെഡറൽ ഏജൻസികളുടെ പൊതുവായ കാലതാമസമാണ് ക്ലിയറൻസ് ലഭിക്കാൻ വൈകിയത്. ഫെഡറൽ സർക്കാരിന്റെ പുതിയ HR-1 നിയമ ഭേദഗതിയെ തുടർന്ന് ഇല്ലിനോയ് സംസ്ഥാനത്ത് പൗരത്വമില്ലാത്ത ഏകദേശം 9,300 ആളുകൾക്ക് സെപ്റ്റംബർ 30 മെഡികോഡ് ആനുകൂല്യങ്ങൾ നഷ്ടമാകും. ക്വാളിഫൈഡ് ഇമിഗ്രന്റ് എന്ന നിർവചനത്തിൽ ഫെഡറൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങളാണ് ഇതിന് കാരണം. അഭയാർത്ഥികൾ, അസൈലം തേടിയവർ, മാനുഷിക കാരണങ്ങളാൽ എത്തിയവർ എന്നിവർക്ക് ഇനി മുതൽ ഇതിൽ ഫെഡറൽ സഹായം ലഭിക്കില്ല. വിസ്കോൺസിൻ മസ്ജിദ് നേതാവും പലസ്തീൻ അനുകൂല പ്രവർത്തകനുമായ സലാഹ് സർഷൂരിനെ നാടുകടത്താൻ US ഇമിഗ്രേഷൻ കോടതി ഉത്തരവിട്ടു. 3 പതിറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ താമസിക്കുന്ന അദ്ദേഹത്തെ നാടുകടത്താനുള്ള ഉത്തരവ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് സർഷൂരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. പലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഉപയോഗിക്കുന്ന വിവാദ നിയമപ്രകാരമാണ് നടപടി. US വിദേശ നയത്തിന് എതിരാണ് സർഷൂരിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ മെമ്മോയാണ് കോടതി വിധിക്ക് അടിസ്ഥാനം. സൈക്കോ തെറാപ്പി ദിനാചരണത്തോടനുബന്ധിച്ച് ഡിഫറൻ്റ് ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കേരള സർവകലാശാല സൈക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല സൈക്കോളജി വിഭാഗം മുൻ മേധാവിയും DAC റിസർച്ച് വിംഗ് പ്രൊഫസർ ഇൻചാർജുമായ ഡോക്ടർ ഇമ്മാനുവൽ തോമസ് അധ്യക്ഷത വഹിച്ചു. ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ച് തുടങ്ങിയ ഉപകരണങ്ങൾ വഴി വ്യാപാര സ്ഥാപനങ്ങളിലും ഓൺലൈനിലും പണമിടപാടുകൾ നടത്തുന്നതിന് സൗകര്യം നൽകുന്ന ആപ്പിൾ പേയ്മെന്റ് സർവീസ് ഇന്ത്യയിൽ അവതരിപ്പിച്ച് ആപ്പിൾ. ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് ആപ്പിളിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള പുതുതലമുറ കഫേ ശൃംഖലയായ തേർഡ് വേവ് കോഫി കേരളത്തിലേക്കും സാന്നിധ്യം വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി

0: കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലും കാക്കനാട് ചിറ്റത്തുകരയിലും പുതിയ കഫേ ആരംഭിച്ചു. കേരളത്തിൽ കൂടുതൽ കഫേകൾ തുറക്കാൻ ലക്ഷ്യമിടുന്നതായി തേർഡ് വേവ് കോഫി കോ ഫൗണ്ടർ അനിരുദ്ധ് ശർമ്മ പറഞ്ഞു. ചരമറിയിപ്പുകൾ. മാരക്കർ എബനേസർ എ ജി സഭാംഗം കണ്ണാറപ്പൊയ്കയിൽ വീട്ടിൽ ബിജു പി എസ് ബെഹ്റിനിൽ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പേരൂർ പുത്തൻമറ്റത്തിൽ രാജമ്മ അലക്സ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇത്തിത്താനം പൊൻപുഴ പള്ളിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ബേബിയുടെ ഭാര്യ പൊന്നമ്മ ബേബി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

സൈഡ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.